0: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
2: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
3: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം എത്രയായിട്ടുണ്ട്? സമയം കൃത്യം 12 കഴിഞ്ഞ് 9 ആയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെ ഇറ്റ്സ് മീ ആർജെ ആയില്ല. അങ്ങനെ അടുത്ത പാട്ട്, അതെ, ഇന്നത്തെ ആദ്യത്തെ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ചോദിച്ചിരിക്കുന്നതിൽ ആദ്യം വരാൻ പോകുന്ന പാട്ട് ആർക്ക് വേണ്ടിയാണെന്ന് നോക്കുകയാണെങ്കിൽ അരുണിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ പാട്ട് വരാൻ പോകുന്നത് കേട്ടോ. ചിറ്റൂരിൽ നിന്നാണ് അരുൺ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്ന പാട്ട് തെങ്കാശി പട്ടണം എന്ന സിനിമയിലെ ഒരു സൂപ്പർ സോങ് ആണ്. സുരേഷ് പീറ്റേഴ്സിന്റെ മാജിക്സ് ഉണ്ടല്ലേ, കുറേ പവർഫുൾ സോങ്സ് അദ്ദേഹം നമുക്ക് തന്നിട്ടുണ്ട്. യെസ്, അതിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സോങ് ആണ് കടമിഴികൾ. ആ ഒരു പാട്ടാണ് അരുൺ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അരുണിന് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് ലസിജ ചേച്ചിയാണ് കേട്ടോ. എന്നോട് എനിക്കിഷ്ടമുള്ളൊരു പാട്ട് വെക്കോ എന്നാണ് ചോദിച്ചത്. അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടെന്ന് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലസിജ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമയിൽ തന്നെ മനോഹരമായ ആ ഒരു പാട്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു സിനിമയുടെ ഫുൾ കഥ, ആ ഒരു കഥ ആ ഒരു പാട്ടിൽ പറഞ്ഞു പോകുന്നുണ്ടെന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. ആ ഒരു പാട്ട് കള്ളിപ്പൂങ്കുയിലേ, ആ പാട്ട് തന്നെ ലസിജ ചേച്ചിക്ക് വേണ്ടി കൊടുക്കാമെന്നാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നൊരു കാര്യം. അപ്പോൾ ദേ ആ പാട്ട് കൂടി എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ. അപ്പോൾ രണ്ട് പാട്ടുകൾ വരുന്നുണ്ട്. പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തിട്ട് നമുക്ക് വേഗം തന്നെ തിരികെ എത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹലി എഫ് എം 90.4 കേട്ട് കേട്ട് കൊട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗി ഏകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഇവിടെ മൊത്തം പാട്ട്. യെസ്, ഇവിടെ മൊത്തം പാട്ടാണ്. കാരണം കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടാണ് വിത്ത് വി ആർ ജെ അഹല്യ. അങ്ങനെ സമയം നോക്കുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യം 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിട്ടുണ്ട്. അടുത്ത പാട്ടിനുള്ള സമയമായിരിക്കുന്നു. അടുത്ത പാട്ട് ആർക്ക് വേണ്ടിയാണ് വരാൻ പോകുന്നത് നോക്കുകയാണെങ്കിൽ, പാലക്കാട് നിന്നാണ് നമുക്ക് ഈ ഒരു മെസ്സേജ് എത്തിയിരിക്കുന്നത്. ധനുഷാണ് കേട്ടോ പാട്ട് ചോദിച്ചിരിക്കുന്നത്. നാനും റൌഡി താൻ എന്ന മൂവിയിലെ പാട്ട് തങ്കംവേ. യെസ്, അടിപൊളി ട്രാക്കാണ്. അപ്പോ ധനുഷിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും തങ്കംവേ എന്ന പാട്ട് തങ്കത്തോടുകൂടി ഞങ്ങൾക്ക് തരാം കേട്ടോ. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് നോക്കുകയാണെങ്കിൽ, അങ്ങ് കാക്കാമലയിൽ ഇരിക്കുന്ന ഒരു പാട്ടാണ്. അതെ, മല്ലോ സിംഗ് എന്ന സിനിമയിലെ പാട്ടാണ്. നല്ലൊരു ഡാൻസ് ഹിറ്റ് സോങ് ആണല്ലേ, ഭയങ്കര അടിപൊളിയാണ്, കേൾക്കാൻ ഭയങ്കര രസമാണ്, ഒരു എനർജറ്റിക് സോങ് തന്നെയാണ്. ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്ന ആരാണ്? ശാന്തി ചേച്ചിയാണ്. ശാന്തി സുമീഷ് അലപ്പുള്ളി. ഓക്കെ, അപ്പോ രണ്ട് പാട്ടുകളുടെ ഇൻസ്റ്റന്റ് പാട്ടിൽ ബാക്ക് ടു ബാക്ക് ആയിട്ട് അങ്ങ് വരാൻ പോവാണ്. ആ പാട്ടുകൾക്ക് ശേഷം ആകാശവാണി വാർത്തയ്ക്കും ശേഷമായിരിക്കും ഇനി നമ്മൾ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങി വരാൻ പോകുന്നത്. അപ്പോൾ ഈ ചെറിയൊരു ടൈം നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ വേഗം വേഗം വേഗം ഇനി ഏത് പാട്ട് വേണം എന്നൊരു കാര്യം ആലോചിച്ചു വെച്ചോ. വെച്ചാൽ മാത്രം പോരാ, ഒന്നില്ലെങ്കിൽ എന്നെ വിളിക്കണം, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കണം. വിളിക്കാനും മെസ്സേജ് അയക്കാനും സെയിം നമ്പർ ആണ്, 8281509000. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. ഇൻസ്റ്റാ ID അഹല്യ FM 90.4. അപ്പോൾ ദേ പാട്ട് യെസ് എത്തുന്നുണ്ട് കേട്ടോ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് രണ്ടുവരെ നിർത്തിവച്ചു. വന്ദേമാതരത്തിന്റെ ചൈതന്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനമേകുന്നുവെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യ യുഎസ് നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അഞ്ചംഗ ഉപസമിതി പരിശോധന നടത്തുന്നു. പിതൃസ്മരണയിൽ സംസ്ഥാനത്ത് ക്ഷേത്രങ്ങളിലും വിവിധ സ്നാനഘട്ടങ്ങളിലും കർക്കിടക വാവ് ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് രണ്ടുവരെ നിർത്തിവച്ചു. നീറ്റ് വിഷയത്തിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തിന്റെ ഉണ്ടായതായി ആരോപിക്കപ്പെടുന്ന പോലീസ് നടപടി ഉൾപ്പെടെ ഉയർത്തിയാണ് ലോക്സഭയിൽ പ്രതിപക്ഷം ബഹളം വച്ചത്. രാവിലെ 11 സഭ ചേർന്നപ്പോൾ സ്പീക്കർ ഓം ബിർള ചോദ്യോത്തരവേള ആരംഭിക്കാൻ ശ്രമിച്ചെങ്കിലും വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ ഉണ്ടായ പോലീസ് നടപടിയും അയോധ്യ രാമക്ഷേത്ര സംഭാവനകളിലെ ക്രമക്കേടുകളും സംബന്ധിച്ച വിഷയങ്ങൾ പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിച്ചതിനെ തുടർന്ന് സഭ പ്രക്ഷുബ്ധമാവുകയായിരുന്നു. രാവിലെ 11 രാജ്യസഭ ചേർന്നപ്പോൾ ബന്ധപ്പെട്ട വകുപ്പുകളിലെ മന്ത്രിമാർ മന്ത്രാലയങ്ങളുടെ രേഖകൾ സഭയിൽ അർപ്പിച്ചു. പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ റിപ്പോർട്ടുകളും സഭയിൽ വെച്ചു. നീറ്റ് വിഷയത്തിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തിനിടെ ഉണ്ടായതായി ആരോപിക്കപ്പെടുന്ന പോലീസ് നടപടി ഉൾപ്പെടെ രാജ്യസഭയിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടയിലും ചെയർമാൻ സി പി രാധാകൃഷ്ണൻ ശൂന്യവേള നടപടികൾ ആരംഭിച്ചു. സഭയിലെ ഒരംഗം തനിക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയ വിഷയം സിപിഐഎം അംഗം ജോൺ ബ്രട്ടാസ് ശൂന്യവേളയിൽ ഉന്നയിച്ചു. വന്ദേമാതരത്തിന്റെ ചൈതന്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനമേകുകയും ഇന്നും രാജ്യത്തിന്റെ സ്വത്വത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. സാംസ്കാരിക മന്ത്രാലയം സംഘടിപ്പിച്ച ഹർഘർ തിരംഗ ബൈക്ക് റാലി ന്യൂഡൽഹിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. കൊളോണിയൽ ഭരണത്തിനെതിരായ പോരാട്ടത്തിൽ ദേശസ്നേഹം ജ്വലിപ്പിക്കാനും വിവിധ പ്രദേശങ്ങൾ, ഭാഷകൾ, മതവിഭാഗങ്ങൾ, പശ്ചാത്തലങ്ങൾ എന്നിവയിൽ നിന്നും ജനങ്ങളെ ഒന്നിപ്പിക്കാനും വന്ദേമാതരം എന്ന ഗീതത്തിന്റെ വരികൾക്ക് കഴിഞ്ഞുവെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുമെന്ന പ്രതിജ്ഞയെടുത്ത് അഭിമാനത്തോടും പ്രൌഢിയോടും കൂടി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലൂടെ എല്ലാവരും ഒത്തുചേർന്ന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് സ്മരണാഞ്ജലി അർപ്പിക്കാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ഹർഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി എല്ലാവരും അവരവരുടെ വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തണമെന്നും നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ട്രയംഫ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക്, മൈ ലൈഫ് മൈ സ്ട്രഗിൾസ് എന്ന ആത്മകഥ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. ആത്മകഥ ഇന്ത്യൻ ജനാധിപത്യത്തിനും സമൂഹത്തിനും വിലപ്പെട്ട സമ്പാദ്യമായി മാറുമെന്ന് ഉറപ്പുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാംനാഥ് കോവിന്ദിന്റെ ബാല്യം മുതൽ ശ്രദ്ധേയമായ പൊതുജീവിതവും ഇന്ത്യയുടെ 14-ാമത്തെ രാഷ്ട്രപതിയായുള്ള സേവനവും വരെ അനുഭവങ്ങളും പോരാട്ടങ്ങളും നേട്ടങ്ങളും പുസ്തകത്തിൽ വിവരിക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവിതയാത്രയെയും പൊതുസേവനത്തെയും രൂപപ്പെടുത്തിയ മൂല്യങ്ങൾ, അനുഭവങ്ങൾ, സാഹചര്യങ്ങൾ എന്നിവയെ സംബന്ധിച്ച ഉൾക്കാഴ്ചകളും പുസ്തകം വായനക്കാരന് സമ്മാനിക്കുന്നു. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. വിജ്ഞാൻ ഭവനിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ 115 കലാകാരന്മാർ പുരസ്കാരങ്ങൾ സ്വീകരിക്കും. അക്കാദമി പുരസ്കാരങ്ങൾ മികവിന്റെയും നേട്ടങ്ങളുടെയും ഉന്നത നിലവാരത്തെ പ്രതിനിധീകരിക്കുന്നതിനൊപ്പം വ്യക്തികളുടെ നിരന്തരമായ പ്രവർത്തനങ്ങളെയും സംഭാവനകളെയും അംഗീകരിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ യുഎസ് നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടകവസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിൽ 3-ാം ദിവസവും പുരോഗമിക്കുന്നു. ദക്ഷിണ നാവിക കമാൻഡിലാണ് പ്രകടനങ്ങൾ നടക്കുന്നത്. വെള്ളിയാഴ്ച സമാപിക്കും. ക്രോസ് ട്രെയിനിംഗ്, ഉപകരണങ്ങളുടെ പ്രദർശനം, വിഷയ വിദഗ്ധ കൈമാറ്റങ്ങൾ, സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവ പരിപാടിയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. വിഖ്യാത ശാസ്ത്രജ്ഞനും ISRO മുൻ ചെയർമാനുമായിരുന്ന ഡോക്ടർ വിക്രം സാരാഭായിയുടെ ജന്മദിനത്തിൽ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗും ഡോക്ടർ ജിതേന്ദ്ര സിംഗും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഡോക്ടർ സാരാഭായിയുടെ ദീർഘവീക്ഷണം രാജ്യത്തിന്റെ ബഹിരാകാശ യാത്രയ്ക്ക് അടിത്തറപാകിയെന്ന് രാജ്നാഥ് സിംഗ് സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. പരിമിതമായ ശാസ്ത്രീയ സൌകര്യങ്ങൾക്കിടയിലിരുന്ന് ഇന്ത്യയെക്കുറിച്ച് സാരാഭായി കണ്ട സ്വപ്നം ഇന്ന് മഹത്തായ രീതിയിൽ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അഞ്ചംഗ ഉപസമിതി പരിശോധന നടത്തുന്നു. തേക്കടിയിലെത്തിയ സമിതി അംഗങ്ങൾ ബോട്ടുമാർഗം മുല്ലപ്പെരിയാർ ഡാമിലെത്തി പരിശോധന ആരംഭിച്ചു. അണക്കെട്ടിന്റെയും സുരക്ഷയും നിലവിലെ സ്ഥിതിഗതികളും വിലയിരുത്തുന്നതിനായാണ് അഞ്ചംഗ ഉപസമിതി പരിശോധന നടത്തുന്നത്. മെയിൻ ഡാം, ബേബി ഡാം എന്നിവിടങ്ങളിലെ സ്ഥിതിഗതികൾ സംഘം പരിശോധിക്കും. സ്പിൽവേ ഷട്ടറുകളുടെ കാര്യക്ഷമത ഉൾപ്പെടെ വിവിധ വിഷയങ്ങളും വിലയിരുത്തും. അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷയും അനുബന്ധ സംവിധാനങ്ങളുടെ പ്രവർത്തനക്ഷമതയും പരിശോധിച്ച ശേഷം സമിതി അംഗങ്ങൾ കുമളിയിലെ മുല്ലപ്പെരിയാർ ഓഫീസിൽ യോഗം ചേരും. പരിശോധനയിൽ ലഭിക്കുന്ന വിവരങ്ങളും വിലയിരുത്തലുകളും യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്യുമെന്നാണ് വിവരം.
സംസ്ഥാനത്ത് കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾ അനാഥമാകാൻ പാടില്ലെന്നും കുടുംബത്തിലെ ഒരംഗത്തിന് ഗവൺമെന്റ് ജോലി നൽകണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. കണ്ണൂരിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച ആർ രാജേഷിന്റെ ഭാര്യയ്ക്ക് ഗവൺമെന്റ് ജോലി നൽകണം. കടലിൽ കാണാതായവരെ കണ്ടെത്താൻ ശ്രമങ്ങൾ ഊർജ്ജിതമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മരിച്ചവരുടെയും കാണാതായ ആളുകളുടെയും ബന്ധുക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി പറഞ്ഞ അദ്ദേഹം ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ സഹകരണം ഉണ്ടാകുമെന്നും അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പിതൃസ്മരണയിൽ സംസ്ഥാനത്ത് ക്ഷേത്രങ്ങളിലും വിവിധ സ്നാനഘട്ടങ്ങളിലും കർക്കിടക വാവ് ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി. പ്രധാന കേന്ദ്രങ്ങളിൽ ആയിരങ്ങളാണ് പിതൃതർപ്പണത്തിനെത്തിയത്. ഡെസ്ക്.

0: പുറത്ത് ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി. പാലക്കാട് ജില്ലയിൽ ഭാരതപ്പുഴയിലെ സ്നാനഘട്ടങ്ങളിലും കൈവഴികളിലെ കടവുകളിലുമാണ് ബലിതർപ്പണം നടത്തുന്നത്. തിരുവല്ലം, വർക്കല പാപനാശം ഉൾപ്പെടെ തിരുവനന്തപുരം ജില്ലയിലെ നൂറുകണക്കിന് ക്ഷേത്രങ്ങളിലും കടൽ തീരങ്ങളിലും ആയിരക്കണക്കിന് പേരാണ് ബലിതർപ്പണത്തിന് എത്തിയത്. കണ്ണൂർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വൻ ജനത്തിരക്ക് അനുഭവപ്പെട്ടു. കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ബാവലിപ്പുഴയോരത്ത് രാവിലെ 5 ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. തളിപ്പറമ്പ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം, തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം, തളാപ്പ് സുന്ദരക്ഷേത്രം, കണ്ണൂർ പയ്യാമ്പലം ബീച്ച്, മുഴുപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ച്, തോട്ടട കടപ്പുറം, തലായി കടപ്പുറം എന്നിവിടങ്ങളിൽ പിതൃമോക്ഷത്തിന് ബലികർമ്മങ്ങൾ നടത്താനായി നിരവധി പേരാണ് എത്തിയത്. കോട്ടയം ജില്ലയിലെ പ്രധാന സ്നാനഘട്ടമായ നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തിൽ 10,000 ആളുകളാണ് ബലിതർപ്പണത്തിൽ പങ്കെടുത്തത്. വെന്നിമല ക്ഷേത്രം, വേദഗിരി, പെരുമ്പാവൂർ ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിലും ബലിതർപ്പണം നടന്നു.
1: ഇന്നലെ തൃശൂരിൽ അന്തരിച്ച ഡോക്ടർ എം പി പരമേശ്വരന്റെ സംസ്കാരം അല്പസമയത്തിനകം പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടത്തും. ഇന്നലെ ഉച്ചയോടെ കോട്ടപ്പുറത്തെ വസതിയിലായിരുന്നു ജനകീയ ശാസ്ത്ര പ്രചാരകനും ആണവ ശാസ്ത്രജ്ഞനുമായിരുന്ന എം പി പരമേശ്വരന്റെ അന്ത്യം. 92 വയസ്സായിരുന്നു. ഡോക്ടർ എം പി പരമേശ്വരന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുശോചിച്ചു. ശാസ്ത്രത്തെ സാധാരണ ജനങ്ങളുടെ നിത്യജീവിതത്തിലേക്കും ചിന്തകളിലേക്കും ഇറക്കിവയ്ക്കാൻ ശ്രമിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹമെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പരമേശ്വരന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു. കണ്ണൂർ ജില്ലയിലെ പ്രധാന ടൌണുകളെ മാതൃകാ ടൌണുകളാക്കി മാറ്റുന്നതിന് ബീക്കൺ ടൌൺ പദ്ധതിക്ക് തുടക്കമാകുന്നു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ ഗവൺമെന്റ് വകുപ്പുകളുടെയും ജനകീയ കൂട്ടായ്മകളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുക. കൂടുതൽ വിവരങ്ങളുമായി കെ ഒ ശശിധരൻ.
2: ശുചിത്വം, സുസ്ഥിരത, ജനപങ്കാളിത്തം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള പദ്ധതിയുടെ ആദ്യഘട്ടം 15 മുതൽ 2 വരെ നടപ്പാക്കാനാണ് തീരുമാനം. പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയുന്ന ശുചിത്വ പ്രവർത്തനങ്ങൾക്കാണ് മുൻഗണന നൽകുക. ബേസ് ലൈൻ സർവേ നടത്തി ശുചിത്വ പ്രശ്നങ്ങളും അടിസ്ഥാന സൌകര്യ വിടവുകളും കണ്ടെത്തി അടിയന്തര കർമ്മ പദ്ധതി തയ്യാറാക്കും. മാലിന്യം വലിച്ചെറിയുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി ശുചീകരിക്കൽ, പൊതു ശൌചാലയങ്ങൾ പ്രവർത്തനക്ഷമമാക്കൽ, പൊതുസ്ഥലത്ത് തുപ്പുന്ന പ്രവണത ഒഴിവാക്കൽ, പൊതുസ്ഥലങ്ങളിൽ മൂത്രമൊഴിക്കുന്ന ഇടങ്ങൾ ശുചീകരിക്കൽ, അനധികൃത പോസ്റ്റുകളും ഫ്ലക്സ് ബോർഡുകളും നീക്കം ചെയ്യൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കും. ജനകീയ ക്ലീനിംഗ് ഡ്രൈവ്, പ്രത്യേക ശുചിത്വ ഗ്രീൻ പ്രോട്ടോകോൾ പ്രവർത്തനങ്ങൾ എന്നിവയും ഉണ്ടാകും.
1: കോഴിക്കോട് മാവൂരിൽ ചാലിയാറിൽ മത്സ്യബന്ധനത്തിനിടെ തോണിമറിഞ്ഞ് പുഴയിൽ കാണാതായ കുതിരാടൻ സ്വദേശി ബാസലിന്റെ മൃതദേഹം കണ്ടെത്തി. ഇന്ന് രാവിലെ നടത്തിയ തെരച്ചിലിലാണ് കാണാതായ സ്ഥലത്ത് വെച്ച് യുവാവിന്റെ മൃതദേഹം ലഭിച്ചത്. ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം അംഗങ്ങളാണ് മൃതദേഹം ചാലിയാറിൽ നിന്നും മുങ്ങിയെടുത്തത്. ഇന്ന് അന്താരാഷ്ട്ര യുവജനദിനം. യുവജനങ്ങൾ അഭിമുഖീകരിക്കുന്ന സാംസ്കാരിക രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നതിനാണ് എല്ലാ വർഷവും 12 ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ യുവജനദിനമായി ആചരിക്കുന്നത്. വ്യത്യസ്ത പശ്ചാത്തലങ്ങൾ, പൊതുവായ ലക്ഷ്യങ്ങൾ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡ് നാളെ വൈകിട്ട് കണ്ണൂരിലെ താഴെ ചൊവ്വയിൽ പ്രത്യേക സംഗീത പരിപാടി അവതരിപ്പിക്കും. സ്വാതന്ത്ര്യത്തിന്റെ ആവേശവും രാജ്യസ്നേഹത്തിന്റെ അഭിമാനവും സംഗീതത്തിലൂടെ പകർന്നു നൽകുന്ന പ്രത്യേക പരിപാടിയിൽ ദേശഭക്തി ഗാനങ്ങളും ഇന്ത്യൻ നേവി ബാൻഡിന്റെ മികവുറ്റ വാദ്യാവതരണങ്ങളും അരങ്ങേറും. ഖനന നിയമ ഭേദഗതി നിർദ്ദേശത്തിനെതിരെ സംസ്ഥാന താൽപര്യം സംരക്ഷിക്കാനും ആവശ്യമെങ്കിൽ ഇതര സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ കൂടി യോഗം വിളിച്ചു ചേർക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി മുഖ്യമന്ത്രിയോടും വനം മന്ത്രിയോടും ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് 2 നിർത്തിവച്ചു. വന്ദേമാതരത്തിന്റെ ചൈതന്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനമേകുന്നുവെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യ യുഎസ് നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ 5 ഉപസമിതി പരിശോധന നടത്തുന്നു. പിതൃസ്മരണയിൽ സംസ്ഥാനത്ത് ക്ഷേത്രങ്ങളിലും വിവിധ സ്നാനഘട്ടങ്ങളിലും കർക്കിടവാവ് ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൌകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ.
5: നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായു മലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു.

0: എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
2: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
3: യെസ്, ഒരിക്കൽ കൂടി സ്വാഗതം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. അങ്ങനെ ആകാശവാണി വാർത്തയെല്ലാം കേട്ട് കഴിഞ്ഞത് ഈ നമ്മൾ മടങ്ങിയെത്തിയിരിക്കുകയാണ് ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട്. അപ്പൊ കൂടെയുള്ളത് ഞാൻ ഐലിയാണ് കേട്ടോ. അങ്ങനെ ദേ 12 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാല്ലേ. ഒട്ടും സമയം കളയാതെ ദേ ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവാൻ പോവാണ്. ഒരു സഖി, അതും ഇങ്ങനെ സന്തതയായ സഖി. അതെ, നമ്മുടെ കൂടെ എപ്പോഴും ഉള്ള ഒരു പ്രണയിനി, അങ്ങനെയൊക്കെയാണ് പറയാറ് പ്രേമം പറയുന്ന സമയത്ത്. അതുപോലെ പറഞ്ഞൊരു പാട്ടുണ്ട്, അതും ഈ എടുത്ത് വന്നതിൽ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ട് മാറിയ ഒരു പാട്ട് കൂടിയാണ് സാഹസം എന്ന സിനിമയിലെ പാട്ട്. ഈ ഒരു പാട്ട് ആരാ ചോദിച്ചിരിക്കുന്നതെന്ന് അറിയോ? നന്ദനയാണ്. നന്ദനയുടെ ബ്രദറിന് വേണ്ടിയിട്ട്, സുമലിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണേ എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ഡെഡിക്കേഷൻ കൂടി ഞാൻ അങ്ങ് അറിയിക്കുകയാണ്. അപ്പൊ സന്തത സഖിയേ, സാഹസം എന്ന സിനിമയിലെ പാട്ട് തീർച്ചയായിട്ടും ഇൻസ്റ്റന്റ് പാട്ടിൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ രാമായണക്കാറ്റേ, അഭിമന്യു എന്ന സിനിമയിലെ പാട്ട്, മനോഹരമായൊരു ഗാനമാണല്ലേ. ആ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് മാധവൻ ചേട്ടനാണ്. അങ്ങനെ രണ്ട് പാട്ടുകൾ എത്താൻ പോവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ. ബാക്ക് ടു ബാക്ക്.

0: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
5: Yes, once again, welcome back to Instant Part. ഇവിടെ മൊത്തം പാട്ടാണ്, കാരണം ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് നിങ്ങളുടെ കൂടെ ഇറ്റ്സ് മീ ആർജെ ആയില്ല. അപ്പൊ ദേ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. പോകുമ്പോൾ എത്രയായിട്ടുണ്ട് സമയം അറിയോ? സമയം ദേ കൃത്യം ഇവിടെ സ്റ്റുഡിയോ ക്ലോക്കിൽ 12:54 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത പാട്ട് കേൾക്കാൻ പോവാണ്. കിളുക്കമുള്ളൊരു പാട്ട് കേൾക്കാൻ പോവാണ്. ഒരു പമ്പരം പോലെ ഇങ്ങനെ കറങ്ങുന്ന ഒരു പാട്ട് കേൾക്കാൻ പോവാണ്. അതെ, കിളുക്കം എന്ന സിനിമയിലെ കിലുകിൽ പമ്പരം എന്ന പാട്ടാ. ഈ ഒരു പാട്ട് ആരാ ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ബീന ചേച്ചിയാണ് കേട്ടോ ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. സച്ച് എ ബ്യൂട്ടിഫുൾ സോങ് അല്ലേ? ഭയങ്കര കാം ആവുന്ന ഒരു ഒരു കുട്ടിയായി നമ്മൾ മാറും എന്നാണ് എനിക്ക് പലപ്പോഴും ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ തോന്നാറ് കേട്ടോ. എൻ്റെ ഉള്ളിലെ ഒരു കുട്ടിയൊക്കെ ഇങ്ങനെ ഉണരാറുണ്ട്. ഞാനിപ്പോഴും കുട്ടിയാണ്, അത് വർക്കാരും. എനിവേ, ആ കുഞ്ഞു കുട്ടിയൊക്കെ ഉണരുന്നത് അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കാറില്ലേ കുറച്ച് നമ്മൾ ആരെങ്കിലും ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മളോട് കുറച്ച് വാത്സല്യം കാണിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ, ആ ഒരു ഫീലൊക്കെ ഈ ഒരു പാട്ടിനുണ്ടെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ബീന ചേച്ചിക്ക് വേണ്ടി ആ പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ ദേ അവിടെ നിന്നൊരു ഷിഫ്റ്റ് പോവാണ് ജാൻസി സോങ് എന്നാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്ന ആള് ഈ ഒരു പാട്ടിനെ അങ്ങ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ജോജൽ ആണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. ഡി സി എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ലോകേഷിന്റെ ഇപ്പോൾ ഹിറ്റ് മൂവിയാണല്ലേ തപ്പടം. ഓക്കെ, ആ ഡി സി എന്ന സിനിമയിലെ പാട്ടാണ് ജോജലിന് വേണ്ടിയിട്ട് വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റന്റ് പാട്ടിൽ ദേ എത്തുന്നു രണ്ട് പാട്ടുകൾ. ബാക്ക് ടു ബാക്ക് ഗൈസ്, ഇറ്റ്സ് ബഗൻ ആൻഡ് ജോയ്.

0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
2: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
3: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ദേ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ ആദ്യത്തെ ആ ഒരു ഫസ്റ്റ് ഹാഫ് നമ്മൾ അങ്ങ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് സെക്കൻഡ് ഹാഫിലേക്ക് കടക്കാൻ പോവാണ്. അതെ, അതാണ് ഓക്കെ. അപ്പൊ അടുത്ത പാട്ട് ദേ വരാൻ പോവാണ്. ആരാണ് അടുത്ത പാട്ട് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ രേഖ ചേച്ചിയാണ്, രേഖ മോഹൻദാസ്. ചോദിച്ചിരിക്കുന്ന പാട്ട് താജ്മഹൽ എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ. അപ്പൊ രേഖ ചേച്ചിക്ക് വേണ്ടി ആ പാട്ട് തീർച്ചയായിട്ടും വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് പൊൻവീണേ, ആഹാ, താളവട്ടം. യെസ്, താളവട്ടം എന്ന സിനിമയിലെ പാട്ടാണ്. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഞാൻ ഈ പാട്ടിന്റെ ആദ്യത്തെ ആ ഒരു വാക്കുകളാണ് കൂടുതൽ പറയാറ്. അടുത്ത വാക്ക് പറയാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് എനിക്കത് പാടാനായിട്ടൊരു ടെൻഡൻസ് വരും. അപ്പൊ ഞാൻ ആലോചിക്കും ഞാൻ പാടിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ പ്രശ്നമാവും. അപ്പൊ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഞാൻ ഇടാറുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, പാടാൻ അറിയില്ല ഗൈസ്. അതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ഞാൻ പാടാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് പാടിത്തരാം കേട്ടോ. ഓക്കെ, അപ്പോ താളവട്ടം എന്ന സിനിമയിലെ പാട്ട് ചോദിച്ചിരിക്കുന്നത് ആരാണെന്നറിയോ? ഷുഹദ. ആഹാ, വെറൈറ്റി പേര്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു പേര് കേൾക്കുന്നത് കേട്ടോ. ഷുഹദ ചേച്ചിയാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും താളവട്ടം എന്ന സിനിമയിലെ പാട്ട് കൂടി ദേ എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാർട്ടി. ഇവിടെ മൊത്തം പാട്ടാണ്, കാരണം കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടാണ് വിത്ത് മീ ആർ ജെ ആയില്യ. അങ്ങനെ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണല്ലേ. സമയം നോക്കുമ്പോഴേ 1 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിട്ടുണ്ട്. പതിയെ ഈ വിശപ്പിന്റെ വിളികൾ ഇങ്ങനെ വരാൻ തുടങ്ങുന്ന ഒരു സമയമാണ് ഈ 1 മണിക്ക് ശേഷം അല്ലേ. വല്ലാത്ത വിശപ്പായിരിക്കും, അതും ഓഫീസിലും സ്കൂളിലൊക്കെ പോകുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് ആ ലഞ്ച് ബോക്സിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു ആകാംക്ഷ ചിലർക്ക് ഉണ്ടാവാറുണ്ട്. ചിലർക്കാണെങ്കിൽ അറിയാം, അവനാൻ തന്നെ കുക്ക് ചെയ്ത് ലഞ്ച് ബോക്സ് ഒക്കെ പാക്ക് ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം എന്തൊക്കെ ഉണ്ടാവും ഇന്നെന്റെ ലഞ്ച് ബോക്സിൽ നിന്ന്. പക്ഷെ അത് കഴിക്കണമല്ലോ. ഇങ്ങനെ വിശന്ന് ഈ ഉച്ച സമയത്ത് ആ ബോക്സ് ഒക്കെ തുറന്ന് ഇങ്ങനെ വാഴലിൽ വാട്ടി പൊതിച്ചുറക്കുകയാണെങ്കിൽ പറയും വേണ്ട, ഓഹോ അതിന്റെ ഫീല് വേറെ തന്നെയാണ്. ആ പൊതിയൊക്കെ ഇങ്ങനെ തുറന്ന് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം. അതെ, അപ്പോൾ പഠിക്കുന്ന സമയത്തൊക്കെ ഞാനൊക്കെ ഈ സമയമാവാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും, ഇന്ന് എന്താ കറി, ഇന്ന് എന്താ കഴിക്കുക, അതും എന്റെ പ്ലേറ്റിൽ എന്താണ് അല്ലെങ്കിൽ എന്റെ പാത്രത്തിൽ എന്താണെന്നുള്ളതല്ലായിരുന്നു എന്റെ ഒന്നും എക്സൈറ്റ്മെന്റ്. ഇന്ന് എന്റെ ഫ്രണ്ട്സ് എന്തൊക്കെ കറി കൊണ്ടുവന്നിരിക്കുന്നു, അത് എന്തൊക്കെയാണെന്ന് അറിയാനായിരുന്നു ഏറ്റവും താല്പര്യം. അതുപോലെ സ്വന്തം ആയിട്ട് കൊണ്ടുപോകുന്ന ആ കറിയിനേക്കാൾ കൂടുതലായിട്ട് കഴിച്ചിരുന്നതും അവർ കൊണ്ടിരുന്ന ആ കറിയും ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ, അതിനോടായിരുന്നു ഏറ്റവും അധികം ഇഷ്ടവും താല്പര്യമൊക്കെ. ഈ സമയമാകുമ്പോൾ എനിക്ക് എപ്പോഴും ഇങ്ങനെ കണക്ട് ആവുന്ന, റിലേറ്റ് ആവുന്ന ഒരു കാര്യത. പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ, ഞാൻ ഏറ്റവും ആദ്യം ഇവിടെ സുനിൽ, ആർ ജെ സുനിൽ വരുന്ന സമയത്ത് സുനിലിനോട് എന്നും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതായിരിക്കും, ഇന്നെന്താ കറി, ഇന്നെന്താ ഫുഡ്, ഇന്ന് അതുണ്ടോ, ഇന്ന് ഇതുണ്ടോ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കാറുണ്ട്. സുനിൽ എന്നോട് പറയാറുണ്ട്, പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോഴാണ് ഈ ചോദ്യം കേൾക്കാറ്, പിന്നീട് ആയില്ല ഇവിടെ ഡെയിലി ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, എന്താന്ന് ഇങ്ങനെ ചോദിക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. ശരിയാണ് ഗായ്സ്, വിശപ്പും ഫുഡാണ് എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. ഓക്കെ യെസ് യെസ്, ആ വർത്താനൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് പാട്ട് വേണ്ടേ? അതെ, അടുത്ത പാട്ടിനുള്ള സമയമായിരിക്കുന്നു. ആ ഞാൻ അടുത്ത പാട്ട് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ഡിൻസി ചേച്ചിയാണ് ചോദിച്ചിരിക്കുന്ന പാട്ട്. മേക്കപ്പ് മാൻ എന്ന സിനിമയിലെ ജയറാമേട്ടന്റെ മൂവിയാണല്ലേ, നല്ലൊരു സിനിമ തന്നെയാണ് കേട്ടോ. ആ ഒരു മൂവിയിലെ പാട്ടാണ് ഡിൻസി ചേച്ചി ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ പാട്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സോങ് കൂടിയാണ് കേട്ടോ, ഗ്രാമഫോൺ എന്ന സിനിമയിലെ പാട്ട്, ആ ഫ്രണ്ട്സ് ഗാങ്ങിന്റെ ആ ഒരു പാട്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ അലിഫിന്റെ വേദിയിൽ എനിക്ക് ആ പാട്ട് വളരെ മനോഹരമായിട്ട് ഹാർമോണിയത്തിൽ പ്ലേ ചെയ്ത് കേൾക്കാൻ കൂടി പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചിരുന്നു ഒന്ന് കേട്ടിരിക്കണം എന്ന്, ഇങ്ങനെ പെട്ടെന്ന് തോന്നിയിരുന്നു കേട്ടോ. അതിനൊരു അവസരം ദേ ഇപ്പോഴെനിക്ക് കിട്ടിയിരിക്കുന്നു. യെസ്, ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കുകയാണെങ്കിൽ ചിത്രയാണ്. ഓക്കെ ചിത്ര, താങ്ക് യു സോ മച്ച് ഈ ഒരു പാട്ട് വീണ്ടും ഒന്ന് കേൾക്കാനൊരു അവസരം തന്നതിന് കൂടി. ഓക്കെ, അപ്പോൾ രണ്ട് മനോഹരമായ പാട്ടുകൾ എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ. ബാക്ക് ടു ബാക്ക്, ഹൈ സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഇവിടെ മൊത്തം കാറ്റ്.
3: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് എത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ദേ സമയം എത്രയായിട്ടുണ്ട്? 1 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. അങ്ങനെ ദേ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാൻ പോവാണ്. അടുത്ത പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ പ്രശാന്ത് ഏട്ടനാണ്, വടവന്നൂർ പാലക്കാട് നിന്നും. ഓക്കെ, അപ്പോൾ പ്രശാന്ത് ഏട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് ഏതാണ്? ചിന്ന ചിന്ന അസൈ. യെസ്, എ ആർ റഹ്മാന്റെ സംഗീതത്തിൽ നൽകിയ ഒരു പാട്ടാണല്ലേ, റോജ എന്ന സിനിമയിലെ പാട്ടാണ്. അപ്പോൾ പ്രശാന്തേട്ടന് വേണ്ടി റോജ എന്ന ഒരു സിനിമയിലെ ബ്യൂട്ടിഫുൾ ട്രാക്ക് എത്തുന്നുണ്ട് കേട്ടോ. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആർക്ക് വേണ്ടിയിട്ടാണ്? അമിഷയാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. അല്ലു അർജുൻ സിനിമയായിട്ടുള്ള കൃഷ്ണ എന്ന സിനിമയിലെ പാട്ടാണ് അമിഷ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കൃഷ്ണയിലെ ബ്യൂട്ടിഫുൾ ട്രാക്ക് കൂടി എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാ കേട്ടാലോ?

0: ഉള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075. ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ദി സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതായത് ഏകദേശമൊക്കെ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിൽ നിന്ന് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയമായിരിക്കുന്നു. അതാണ് ഈ പറഞ്ഞു വന്നൊരു കാര്യം. നോർമലി ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചുമ്മാ ഞാൻ അങ്ങ് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോവില്ല, നിങ്ങൾക്ക് വേണ്ടി കുറച്ചും കൂടി പാട്ട് തന്നിട്ട് മാത്രമേ എപ്പോഴും പോവാറുള്ളൂ അല്ലേ. യെസ്, ആ ഒരു പതിവ് ഇന്നും ഞാൻ തെറ്റിക്കുന്നില്ല. നിങ്ങൾക്കൊരു 2-3 പാട്ട് കൂടി തന്നിട്ട് മാത്രമേ ഇന്ന് ഞാൻ ടാറ്റാ ബൈ ബൈ ഒക്കെ പറയുന്നുള്ളൂ കേട്ടോ. വിശപ്പിന്റെ വിളി ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നല്ല പോലെയുണ്ട്, പക്ഷേ കുഴപ്പമില്ല, പോട്ടെ. പാട്ട് കേൾക്കുന്ന സമയത്ത് ചെറുതായിട്ട് നമുക്ക് അതൊക്കെ മറക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഈ അടുത്ത പാട്ടുകൾ ആർക്കൊക്കെ വേണ്ടിയാണ് വരാൻ പോകുന്നതെന്ന് നോക്കുകയാണെങ്കിൽ, ജോസ് മാഷ് ചോദിച്ചിരിക്കുന്ന ഒരു പാട്ട് വരാൻ പോവാണ്, ദേവതാ ഒരു പൂത്തു. അടിപൊളി പാട്ടാണല്ലേ. അപ്പൊ ജോസ് മാഷിന് വേണ്ടിയിട്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ, പല്ലച്ചനയിൽ നിന്നും രവിച്ചേട്ടനാണ്. ഇന്നലെ എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ. കണ്ണിൽ നിൻ മെയിൽ അങ്ങനെയാണ് ആ ഒരു പാട്ട് പോകുന്നത് അല്ലേ. ശോഭനാ മാം ഒക്കെ അഭിനയിച്ചിരിക്കുന്ന ഒരു മൂവിയാണ്. അപ്പോൾ ഇന്നലെ എന്ന ആ ഒരു ബ്യൂട്ടിഫുൾ സിനിമയിലെ ബ്യൂട്ടിഫുൾ ട്രാക്ക് രവിച്ചേട്ടന് വേണ്ടിയിട്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു പാട്ട് കൂടി വരുന്നുണ്ട്, അതൊരു തമിഴ് ട്രാക്കാണ് കേട്ടോ. സിംഗുരുവി സിംഗുരുവി എസ് പി ബി, അതെ, എൻ്റെ ഓർമ്മയിൽ എസ് പി ബി ആണ് ആ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. അതെ, എസ് പി ബി ഒക്കെ പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. ജാനകിയമ്മയും കൂടെ പാടിയിട്ടുള്ള ഒരു പാട്ടാണ്, ഡ്യുവറ്റ് സോങ് ആണ് കേട്ടോ. ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് രമേശ് ഏട്ടനാണ്. യെസ്, അങ്ങനെ 3 പാട്ടുകൾ വരാൻ പോവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ ബാക്ക് ടു ബാക്ക് ആയിട്ട്. അപ്പം എല്ലാവരും പാട്ടൊക്കെ കേൾക്കുക, എൻജോയ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. അപ്പം എന്തായാലും ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിൽ നിന്ന് എനിക്കിരി ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയം എത്തിയിരിക്കുന്നു. അപ്പം ഞാൻ ടാറ്റാ ബൈ ബൈ ഒക്കെ പറയാൻ പോവാണ്. ഇപ്പം മാത്രമേ ഞാൻ ചെറുതായിട്ട് ടാറ്റാ ബൈ ബൈ ഒക്കെ പറയുന്നുള്ളൂ. ഇനി 2 മണിയാകുന്ന സമയത്ത് ഓർമ്മയിലുള്ളവരും ഗാനങ്ങളുമായിട്ട് ഹീര വരുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് കുറച്ച് ആരോഗ്യപരമായ അറിവുകളൊക്കെ വേണ്ടേ? അതെ, കൃത്യം 3:30 സമയത്ത് ഡോക്ടർ അഹ്ലിയുമായിട്ട് ക്രിസ്റ്റീന ജോയിൻ ചെയ്യും. പിന്നീട് 4 മണിയാവുന്ന സമയത്ത് കുറച്ച് ടിപ്സും ട്രിക്സും ഇൻഫോർമേഷൻസും എൻ്റർടൈൻമെൻറ്റും ഒക്കെ ആയിട്ട് അഗെയിൻ 360 degrees ഞാനും ജോയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാവുന്ന പ്രതീക്ഷയിൽ, ടിൽ ദൻ ഇറ്റ്സ് വി ആർ ജെ അഹല്യ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിങ് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
4: മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരു പിടി നല്ല ഗാനങ്ങൾ, നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് എന്നും കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പിടി നല്ല ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ഷിബു ചക്രവർത്തിയെ പറ്റിയാണ് ഇന്ന് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ സംസാരിക്കുന്നത്. എല്ലാ പാട്ടുകളും ഹിറ്റാകണം എന്ന് ആഗ്രഹിച്ച് തന്നെയാണ് എഴുതിയിരിക്കുന്നത് എന്ന് ഉറച്ചു പറയുമ്പോഴും, ഒരുപാട് നല്ല പാട്ടുകൾ നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടാവുമ്പോഴും ഇന്ന് ഓർമ്മയിലുണരും ഗാനങ്ങൾ നമ്മൾ ആരംഭിക്കുന്നത് SP വെങ്കടേഷിന്റെ സംഗീതത്തിൽ KS ചിത്ര പാടിയ ധ്രുവം എന്ന സിനിമയ്ക്ക് വേണ്ടിയുള്ള കറുകവയൽ കുരുവി എന്ന ഗാനമാണ്. ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. നിങ്ങളോടൊപ്പം RG ഹീറ, സ്റ്റേ ട്യൂൺഡ്.

പാട്ടുകൾ കൂടുതൽ അർത്ഥമുള്ളതാകുന്നത് അതിന്റെ വരികൾ ആ പാട്ടിന് അത്രയും അനുയോജ്യമാകുമ്പോൾ തന്നെയാണ്. അങ്ങനെ ഒരുപാട് ഗാനങ്ങൾ നമ്മൾ കേട്ടു, നമ്മുടെ മനസ്സിൽ പതിച്ചു. പക്ഷെ ഈ ഗാനങ്ങളൊക്കെ പിറവിയെടുത്തതിന് പിന്നിൽ പലപ്പോഴും ഒരു വലിയ സ്റ്റുഡിയോയിലിരുന്നോ അല്ലെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയറിലിരുന്നോ എഴുതിയ പാട്ടുകളാകണം എന്നില്ല. തിയേറ്ററിന്റെ വരാന്തയില്, യാത്രകൾക്കിടയില്, അല്ലെങ്കിൽ റെക്കോർഡിങ്ങിന്റെ ഇടയിൽ വെച്ച്, അങ്ങനെ സമയമില്ലാതിരുന്ന ഒരു കാലത്ത് 12 മണിക്ക് ട്യൂൺ വൈകുന്നേരം കിട്ടിയാൽ നാളെ രാവിലേക്ക് മുൻപ് വരികൾ എഴുതി കൊടുക്കണം എന്ന ആ തിരക്കിട്ട സമയത്ത് പോലും പേനയുടെ തുമ്പിൽ നിന്ന് അടർന്നു വീണത് ഏറ്റവും മനോഹരമായ വരികൾ തന്നെയായിരുന്നു. കെ എസ് ചിത്രയും മുണ്ണിമേനോനും ചേർന്ന് പാടിയ, ഷിബു ചക്രവർത്തി വരികൾ എഴുതിയ ഈ പാട്ടിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. പൂങ്കാറ്റേ പോയി ചൊല്ലാവും. ശ്യാമ എന്ന ചിത്രത്തിനു വേണ്ടി ചെയ്ത ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഷിബു ചക്രവർത്തി എന്ന ലിറിസിസ്റ്റിനെ ഓർക്കുന്നു ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

മഴ കാത്തു കഴിയുന്ന മനസ്സിന്റെ വേഴാമ്പൽ ഒരുമാരി മുഖിലിനെ പ്രണയിച്ചുപോയി. ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരച്ചിട്ട് തരുമ്പോൾ എത്രത്തോളം സന്തോഷമുണ്ടായിരുന്നു ആ വരികൾക്ക് വേണ്ടി എന്ന ചോദ്യത്തിന് ഷിബു ചക്രവർത്തി ഇങ്ങനെയാണ് പറഞ്ഞത്, അന്ന് സന്തോഷത്തിനേക്കാൾ കൂടുതൽ ആശ്വാസമാണ് ഉണ്ടായത്. ഇത്തരത്തിലൊരു ട്യൂൺ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഏറ്റവും നല്ല വരികൾ എഴുതി കഴിയുമ്പോൾ ഉണ്ടാകുന്നത് സന്തോഷത്തിനേക്കാൾ കൂടുതൽ ആശ്വാസമാണ് എന്ന്. ട്യൂണിനെ വേദനിപ്പിക്കാതെ എഴുതണം എന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം ഫുൾഫില്ല് ചെയ്യുന്ന ആശ്വാസമാണ് ഓരോ മലയാള സിനിമയിലെ പാട്ടുകളും. ചിത്രം എന്ന സിനിമയ്ക്ക് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ, കണ്ണൂർ രാജൻ കമ്പോസ് ചെയ്ത ഈരൻ മേഘം എന്ന പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം.

ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി എന്ന സിനിമയ്ക്ക് വേണ്ടി പാട്ടുകളെല്ലാം കമ്പോസ് ചെയ്ത് ഷിബു ചക്രവർത്തി പോകാനൊരുങ്ങുന്ന സമയത്താണ് എസ് എൻ സ്വാമി പറയണേ ഒരു പാട്ടുകൂടി എഴുതി തരണമെന്ന്. സമയമില്ല, നാളെ ജോലിക്ക് കയറണം, അങ്ങനെ ട്രെയിനിന്റെ സമയം, എല്ലാ കൺഫ്യൂഷൻസിന്റെ ഇടയിൽ നിൽക്കുന്ന സമയത്തു കൂടി അദ്ദേഹം ഒരു പാട്ട് എഴുതാൻ നിർബന്ധിതനാവുകയാണ്. അങ്ങനെ സ്ഥലമൊന്നും കിട്ടിയില്ല, അവിടെ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഡൈനിങ് ഡെസ്കിലിരുന്ന് ഒരു പാട്ട് എഴുതി കൊടുത്തു. ആ പാട്ടാണ് ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള, രവീന്ദ്രൻ മാഷ് കമ്പോസ് ചെയ്ത് യേശുദാസ് പാടിയ ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി എന്ന സിനിമയിലെ മഴ പെയ്ത് മാനം തെളിഞ്ഞു. ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ അഹല്യ FM നിങ്ങളുടെ കൂടെ ആർ ജി ഹീര ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ.

ഇത്രയും പൂക്കൾ ഉണ്ടായിട്ടും എന്താണ് ചെമ്പരത്തിപ്പൂവിനെ ഉപയോഗിക്കാനുള്ള കാരണം എന്ന ചോദ്യത്തിന് ശരിക്കും ഉത്തരമില്ല എന്നുള്ളതാണ് ശിബു ചക്രവർത്തിയുടെ ഉത്തരം. അതായത്, ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് എഫേർട്ടാണ്. നമ്മള് ഒരു പാട്ട് എഴുതുന്നു, ആ പാട്ട് ഭംഗിയായി കമ്പോസ് ചെയ്യുന്നു, അതിന്റെ ഓർക്കസ്ട്ര ഭംഗിയായി വരുന്നു, അതിന് നന്നായിട്ട് വിഷ്വലൈസ് കൂടി ചെയ്തു കഴിയുമ്പോഴാണ് ഒരു പാട്ട് പൂർണ്ണമാവുന്നത്. പക്ഷേ ശിബു ചക്രവർത്തിയെ സംബന്ധിച്ചിടത്തോളം ശബ്ദമാധുര്യം എന്ന് പറയുന്നതാണ് ഒരു പാട്ടിനെ മനോഹരമാക്കുന്നത് എന്നുകൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഏറ്റവും അർത്ഥവത്തായ വരികൾ ആ പാട്ടിലുണ്ടാകുമ്പോൾ ആ പാട്ട് കൂടുതൽ ആകർഷണമുള്ളതാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്യാം എന്ന സിനിമയ്ക്ക് വേണ്ടി രഘുകുമാർ മ്യൂസിക് ചെയ്ത് കെ എസ് ചിത്ര പാടിയ ചെമ്പരത്തി പൂവേ ചൊല്ല് ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

അർജുനൻ മാഷിനെ പോലെയുള്ള ലെജൻഡറി ആയിട്ടുള്ള മ്യൂസീഷ്യൻസിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഷിബു ചക്രവർത്തി എന്ന ലിറിസിസ്റ്റിന് ചെറിയൊരു ഭയം ഉണ്ടായിരുന്നുള്ളിൽ. കാരണം അവർക്ക് കൂടുതലായും കവിതകളിൽ നിന്ന് ട്യൂൺ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ എഴുതി കൊടുത്ത വരികളിൽ നിന്ന് ട്യൂൺ ഉണ്ടാക്കി ശീലമുള്ള ആൾക്കാരാണ്. പക്ഷേ ഷിബു ചക്രവർത്തി നേരെ തിരിച്ചാണ്, തന്ന ട്യൂണിന് ഭംഗിയായി വരി എഴുതുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കർത്തവ്യം. അർജുനൻ മാഷിനോട് പറഞ്ഞു, ട്യൂൺ തന്നോളൂ, ഞാൻ എഴുതാം, എന്നെ വിശ്വസിക്കണം. അങ്ങനെ ട്യൂൺ ഉണ്ടാകുന്നു, എഴുതി കൊടുക്കുന്നു. അങ്ങനെയാണ് ചെല്ലച്ചെറു വീടു തരാം എന്ന പാട്ടുണ്ടാവുന്നത്. ന്യായവിധി എന്ന സിനിമയ്ക്ക് വേണ്ടി അർജുനൻ മാഷ് കമ്പോസ് ചെയ്ത് കെ എസ് ചിത്ര പാടിയ ചെല്ലച്ചെറു വീടു തരാം, പൊന്നൂഞ്ഞാലിട്ടുതരാം എന്ന പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജെ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരു നോർമൽ പാട്ടിന്റെ പാറ്റേണുമായിട്ടല്ല ഔസി ബച്ചൻ ഈ പാട്ടിന്റെ ട്യൂണുമായി ഷിബു ചക്രവർത്തിയെ സമീപിച്ചത്. ഒരു കീർത്തനത്തിന്റെ രൂപത്തിലൊക്കെയുള്ള ഒരു പാട്ട്. ഈ പാട്ട് കേട്ടപ്പോ തന്നെ, ഐ മീൻ ഈ ഒരു ട്യൂൺ കേട്ടപ്പോ തന്നെ ഷിബു ചക്രവർത്തിക്ക് ഇതൊരു ചാലഞ്ച് ആയിട്ട് തോന്നി, ഒരു വെല്ലുവിളി തന്നെ. ഇതിന് ഏറ്റവും ഭംഗിയായ വരികൾ തന്നെ കൊടുക്കണം എന്ന ആഗ്രഹത്തിൽ എങ്ങനെയോ ഒരു ഫ്ലോയിലൊരു വരി വന്നു. ആ വരിയാണ് ഇന്ന് നമ്മൾ പാടുന്ന തീരം തേടുവോളം. യെസ്, എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് വന്ദനം എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം.

സൂര്യൻ അസ്തമിക്കുന്നു എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷേ ദൂരെ പകലിന്റെ തിരിമെല്ലെ താഴുമ്പോൾ എന്നെഴുതാൻ അത് ഷിബു ചക്രവർത്തിക്ക് തന്നെ സാധിക്കുള്ളൂ അല്ലെ. എം ജി ശ്രീകുമാർ പാടിയ ചിത്രം എന്ന സിനിമയിലെ പാട്ട്, കണ്ണൂർ രാജൻ കമ്പോസ് ചെയ്ത പാടം പൂത്തകാലം, ഈ പാട്ട് പ്ലേ ചെയ്യാതെ എങ്ങനെയാണ് നമ്മുടെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ അവസാനിക്കുക അല്ലെ. ഈ ഒരു പാട്ടോടുകൂടി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.
1: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: കരുമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹലിയ FM കേട്ട് കൂട്ടുകൂടാ.
1: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
4: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
5: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളാർ പവർ സേ ബിജ്ലി ബീൽ സീറോ കർനേ കാ ഭീ ഹേ.
4: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
6: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM.gov.in.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-9400-2-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
7: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
8: ഹലോ, നമസ്കാരം. അഹല്യ FM 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ക്രിസ്റ്റീനയും കൂടെ എത്തിയിരിക്കുകയാണ്. ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന നമ്മുടെയൊക്കെ ഒട്ടുമിക്ക പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ഡ്രസ്സിംഗ് ടേബിളിലും ബാഗിലും ഒക്കെ പല നിറങ്ങളിൽ പല വെറൈറ്റികളിലും നിർബന്ധമായും ഉണ്ടാകുന്ന ഒരു പ്രിയപ്പെട്ട മേക്കപ്പ് ഉൽപ്പന്നത്തെയും അതോടൊപ്പം തന്നെ ഇന്ന് വിപണിയിൽ വൻ തരംഗമായി മാറിയ ഒരു പുതിയ ബ്യൂട്ടി ട്രെൻഡിനെ കുറിച്ചുമാണ്. എന്താണെന്ന് ശങ്കിക്കേണ്ട, ഞാൻ പറഞ്ഞുതരാം. അതാണ് നെയിൽ പോളിഷുകളുടെയും നെയിൽ എക്സ്റ്റെൻഷൻസിന്റെയും അമിത ഉപയോഗവും അത് നമ്മുടെ നഖങ്ങളുടെ ആരോഗ്യത്തിന് നൽകുന്ന വലിയ വെല്ലുവിളികളും. ഇതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ചു നോക്ക്, പണ്ടൊക്കെ നമ്മൾ കല്യാണങ്ങൾക്കോ അല്ലെങ്കിൽ പ്രത്യേക വിശേഷങ്ങൾക്കോ മാത്രം നഖങ്ങളിൽ മൈലാഞ്ചി ഇടുകയോ ലൈറ്റായിട്ട് ഒരു നെയിൽ പോളിഷ് ഇടുകയോ ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. എന്നാൽ ഇന്ന് നോക്കി, ഓരോ ആഴ്ചയിലും വസ്ത്രങ്ങളുടെ നിറങ്ങൾക്കനുസരിച്ച് നെയിൽ പോളിഷ് മാറ്റുന്നവരും അതുകൂടി പോരാഞ്ഞിട്ട് സ്വന്തം നഖത്തിന്റെ മുകളിൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ആക്രിലിക് കൊണ്ടുള്ള കൃത്രിമ നഖങ്ങൾ, അതായത് ഫേക്ക് നെയിൽസ് ഒട്ടിച്ചു വെക്കുന്ന നെയിൽ എക്സ്റ്റെൻഷൻ ചെയ്യുന്നവരും നമ്മുടെ ഇടയിൽ വളരെ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് വിവാഹങ്ങൾക്കും പാർട്ടികൾക്കും പോകുന്നതിന് മുമ്പ് നെയിൽ സലൂണുകളിൽ പോയി മണിക്കൂറുകളോളം ഇരുന്ന് ജെൽ നഖങ്ങളും ആക്രിലിക് നഖങ്ങളും വെച്ച് പിടിപ്പിക്കുന്നത് ഇന്നൊരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് ആയി മാറിക്കഴിഞ്ഞു, ശരിയല്ലേ? ഒരു ചെറിയ നെയിൽ പോളിഷ് ഷെയ്ഡ് ഇട്ടാലോ അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള നെയിൽ എക്സ്റ്റൻഷൻ ചെയ്താലോ നമ്മുടെ കൈകൾക്ക് വലിയൊരു ഭംഗിയും മറ്റുള്ളവരുടെ ശ്രദ്ധ കിട്ടുകയും ചെയ്യും. അതിലൊന്നും യാതൊരു തർക്കവും, ഇതൊക്കെ ശരി തന്നെയാ. എന്നാൽ ഭംഗി തരുന്ന ഈ പ്രൊഡക്റ്റുകൾ ദിവസവും 24 hours നഖങ്ങളിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ നഖങ്ങളുടെ സ്വാഭാവിക ആരോഗ്യത്തെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്നറിയോ? കെമിക്കലുകൾ നമ്മുടെ നഖങ്ങളെ ജീവൻ എടുക്കുന്നുണ്ടോ, അതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയോ? ഇതിന് പിന്നിലുള്ള ചില ഞെട്ടിക്കുന്ന ആരോഗ്യ വശങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പായി ലെറ്റ് അസ് ഹാവ് എ ഷോർട്ട് ബ്രേക്ക്.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെ ഉള്ളത് ഞാനാണ്, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. എവിടെയാണെന്ന് മറക്കരുതേ, അഹല്യ ഫോം 90.4. ബ്രേക്കിന് മുമ്പ് ഞാൻ നെയിൽ കോസ്മെറ്റിക്സിനെ കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ക്വാളിറ്റി ഇല്ലാത്ത വില കുറഞ്ഞതുമായ പല നെയിൽ പോളിഷുകളും ട്രയോടോക്സിക് എന്ന് പറയുന്ന എന്ന് വിളിക്കപ്പെടുന്ന ഹോർമാൾഡിഹൈഡ്, ടോളുവിൻ, ടിബ്യൂട്ടൈൻ ഫ്താലേറ്റ് തുടങ്ങിയ ഹാനികരമായ കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാനല്ലാട്ടോ പഠനങ്ങൾ പറയുന്നത്. നമ്മൾ നെയിൽ പോളിഷ് ഇടുമ്പോൾ ഉണ്ടാകുന്ന കടുത്ത കെമിക്കലിന്റെ മണം ശ്വസിക്കുന്നത് വഴി ചിലർക്ക് തലവേദനയോ അലർജിയോ ഒക്കെ വരാൻ വളരെ സാധ്യതയുണ്ട്. എന്നാൽ ഇതിനേക്കാൾ വലിയ അപകടം പതിയിരിക്കുന്നത് ജെൽ നെയിൽ ആർട്ടുകളിലാണ്. ജെൽ പോളിഷുകൾ നഖത്തിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി നെയിൽ സലൂൺസിലും മെയിനായിട്ടും UV ലാംപ്സുകൾ ഉപയോഗിക്കാറുണ്ട്. ഈ നെയിൽ ആർട്ട് ചെയ്യുന്നവർക്കൊക്കെ അറിയായിരിക്കും, ഈ മെഷീന്റെ ഉള്ളിലേക്ക് നമ്മൾ നമ്മുടെ കൈകളങ്ങ് വെച്ചു കൊടുക്കുമ്പോൾ

അയ്യോ ക്രിസ്റ്റീന, എന്റെ നഖങ്ങളുടെ നാച്ചുറലായ തിളക്കവും പിങ്ക് നിറവും ഒക്കെ മാറി. പതുക്കെ നഖങ്ങളെല്ലാം മഞ്ഞയോ കറുപ്പോ നിറമായി മാറുന്നു. മാത്രമല്ല, നഖങ്ങൾ പേപ്പർ പോലെ കട്ടി കുറഞ്ഞു പോകുന്നു. അതുപോലെ തന്നെ അത് പൊട്ടിപ്പോകുന്നുമുണ്ട് എന്നതാണ്. നമ്മുടെയൊക്കെ നഖങ്ങൾ പെട്ടെന്ന് പൊട്ടിപ്പോകാറുമുണ്ട് എന്നാണ് എല്ലാവരും പറയാറ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നഖങ്ങൾ ശ്വസിക്കുന്നവയാണ്. അതിനു മുകളിൽ ശക്തമായ കെമിക്കൽ ഗ്രൂവും പ്ലാസ്റ്റിക് പാളികളും വെച്ച് ഇങ്ങനെ മാസങ്ങളോളം അടച്ചു വെക്കുമ്പോൾ നഖങ്ങൾക്ക് ആവശ്യത്തിന് വായുസഞ്ചാരവും ഈർപ്പവും കിട്ടാതെ വരികയും അവ ജീവനറ്റതായി മാറുകയും ചെയ്യും. ഇതിന്റെ കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഞാൻ പറയാം ഒരിടവേളയ്ക്ക് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. നമ്മൾ നെയിൽ പോളിഷ് എക്സ്റ്റെൻഷനെ കുറിച്ചും അത് തരുന്ന നഖത്തിലെയും ശരീരത്തിലെയും പ്രശ്നങ്ങളെ കുറിച്ചല്ലേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇനി നെയിൽ പോളിഷ് അധികം ഇടണ്ട, അതുപോലെ തന്നെ നെയിൽ എക്സ്റ്റെൻഷൻ ഇനി വെക്കണ്ട, വെക്കാൻ പോകുന്നവരെ കൂടെ ഒന്ന് പറഞ്ഞു മാറ്റിയേക്കാം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. എന്നാൽ ഈ ഫാഷൻ പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ഇതുകൊണ്ട് അർത്ഥമൊന്നുമില്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ചില ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ നഖങ്ങളെ സംരക്ഷിക്കാം, സുരക്ഷിതമായി സംരക്ഷിക്കാം. അതെങ്ങനെയാണെന്നാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ടും സിമ്പിളായിട്ടും ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം, ആരും എവിടെയും പോകരുത്. ഞാൻ എപ്പോഴും പറയുന്നതല്ലേ ഇതൊക്കെ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു നെയിൽ പോളിഷ് അല്ലെങ്കിൽ ഒരു എക്സ്റ്റെൻഷൻ മാറ്റി അടുത്തത് ചെയ്യുന്നതിന് മുൻപ് നഖങ്ങൾക്ക് കുറച്ച് ദിവസമെങ്കിലും ഒരു വിശ്രമം, അതായത് നെയിൽ ബ്രീത്തിങ് ടൈം നൽകുക എന്നതാണ്. ഒരു തവണ നെയിൽ എക്സ്റ്റെൻഷൻ ചെയ്താൽ അത് മാറ്റിയ ശേഷം കുറഞ്ഞത് രണ്ടാഴ്ചയെങ്കിലും നഖങ്ങളെ ഫ്രീ ആയി വിടുക. ഈ സമയത്ത് നഖങ്ങൾക്ക് വായു സഞ്ചാരം കിട്ടേണ്ടത് വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നെയിൽ പോളിഷ് നേരിട്ട് നഖ ത്തിലേക്ക് ഇടാതിരിക്കുക. ഇടുന്നതിന് മുമ്പ് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ബേസ് കോട്ട് പുരട്ടുക. ഇത് കെമിക്കൽസ് നേരിട്ട് നഖത്തിലേക്ക് ഇറങ്ങുന്നത് തടയും. അതുപോലെ ജെൽ നെയിൽസ് ചെയ്യാൻ പോകുന്നവർ ആ യുവി ലൈറ്റിന്റെ പ്രത്യാഘാതം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൈകളിൽ നല്ലൊരു സൺസ്ക്രീൻ പുരട്ടുന്നത് വളരെ വളരെ നല്ലതായിരിക്കും. നെയിൽ പോളിഷ് മാറ്റാൻ ഉപയോഗിക്കുന്ന റിമൂവറുകളും അതുപോലെ തന്നെ ശ്രദ്ധിക്കണം. മെയിനായിട്ട് അസറ്റോൺ ഫ്രീ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം അസറ്റോൺ നഖങ്ങളെ വല്ലാതെ ഡ്രൈ ആക്കും. നഖം വൃത്തിയാക്കിയ ശേഷം അല്പം വെളിച്ചെണ്ണയോ ഒലീവ് ഓയിലോ അല്പം ബദാം ഓയിലോ ഉപയോഗിച്ച് നഖത്തിന് ചുറ്റുമുള്ള ചർമ്മത്തിൽ, അതായത് ക്യൂട്ടിക്കിൾസ് മസാജ് ചെയ്യുന്നത് നഖങ്ങളുടെ ബലം കൂട്ടാൻ സഹായിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നെയിൽ പോളിഷോ നെയിൽ എക്സ്റ്റെൻഷനോ ചെയ്തെന്നോർത്ത് യാതൊരു കുഴപ്പമില്ല. എന്തായാലും ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം ഒരു സോങ്ങിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ വീണ്ടും കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെയുള്ളത് ഞാനാണ്, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. എവിടെയാണെന്ന് മറക്കരുത്, അഹല്യ FM 90.4 കേട്ടോ. അപ്പൊ ഇന്ന് നമ്മള് വളരെ ഡീറ്റെയിൽ ആയി സംസാരിച്ചത് നെയിൽ പോളിഷുകളുടെയും നെയിൽ എക്സ്റ്റെൻഷൻസിന്റെയും അമിത ഉപയോഗവും അതിൽ നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസിനെ കുറിച്ചാണ്. ശരിയല്ലേ? ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ മാർക്കറ്റിൽ നിന്ന് മേക്കപ്പ് പ്രൊഡക്റ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ബ്രാൻഡഡ് ആയ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ളത് മാത്രം നോക്കി വാങ്ങുക. വില കുറഞ്ഞതും ബ്രാൻഡഡ് ഇല്ലാത്തതുമായ വഴിയോര കോസ്മെറ്റിക്സ് പരമാവധി ഒഴിവാക്കുക. പരസ്യങ്ങളിലൊക്കെ കാണുന്ന പ്രകൃതിദത്തമായ ചേരുവകകൾ അടങ്ങിയ കെമിക്കൽസ് കുറഞ്ഞ 3-3, 5-3 അല്ലെങ്കിൽ 7-3 നെയിൽ പോളിഷുകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിനർത്ഥം വേറൊന്നുമല്ല, മാരകമായ കെമിക്കലുകൾ അതിൽ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് കേട്ടോ. അതുപോലെ നെയിൽ പോളിഷുകളുടെ എക്സ്പയറി ഡേറ്റ് കൃത്യമായി നമ്മൾ നോക്കണം. ഈ കാലാവധി കഴിഞ്ഞവയൊക്കെ ഉപയോഗിച്ചാലേ നഖങ്ങളിൽ കടുത്ത ഫംഗൽ ഇൻഫെക്ഷൻസ് വരാനും സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നെയിൽ എക്സ്റ്റെൻഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ട്രെൻഡ് നോക്കുന്നതിനോടൊപ്പം തന്നെ ഇത് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വൃത്തിയുള്ളതാണോ എന്ന് നെയിൽ സലൂണിൽ ചോദിച്ചൊന്ന് മനസ്സിലാക്കിക്കോളാം. ഭംഗിയോടൊപ്പം ആരോഗ്യത്തിനും പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് എല്ലാ സ്ത്രീകളുടെയും മിടുക്ക് തെളിയുന്നത്, അത് മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഈ നഖങ്ങളുടെ സ്വാഭാവികമായ നിറം നോക്കിയിട്ടാണ് പല ഡോക്ടേഴ്സും നമുക്ക് വിളർച്ചയുണ്ടോ, അതായത് നമ്മൾ അനീമിക്കാണോ അല്ലയോ എന്ന് ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും നഖങ്ങളെ ആർട്ടിഫിഷ്യൽ കെമിക്കൽ കൊണ്ട് മൂടി വെക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇനി നെയിൽ പോളിഷ് ഇടുന്നവരും നെയിൽ എക്സ്റ്റെൻഷൻസ് ചെയ്യാൻ പോകുന്നവരും എല്ലാവരും ഞാൻ ഈ പറഞ്ഞ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് ക്രിസ്റ്റീന വീണ്ടും വരുന്നതായിരിക്കും. സോ അൻടിൽ ദെൻ, ദിസ് ഈസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ്. ബൈ ബൈ.

0: അസ്ലി ലാൻഡ്മാർക്ക് ബി എൻ ഐ ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
2: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
3: 360 ഡിഗ്രി. നമസ്കാരം. 360 ഡിഗ്രിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സിദ്ധമാർജി ആയിലിയാണ് കൂടെയുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് പറയാൻ പോകുന്നത് ഇന്ന് നോക്കുകയാണെങ്കിലുണ്ടല്ലോ, ഈ ഞായറാഴ്ച ആവുന്ന സമയത്ത്, രാത്രിയാവുന്ന സമയത്ത് നമ്മളിൽ ഭൂരിഭാഗം പേർക്കും വരുന്ന ഒരു പ്രശ്നമുണ്ട്. അതായത് പലരുടെയും മനസ്സിൽ ആ ഒരു സമയത്ത് ഒരു കുഞ്ഞു പേടി വരാറുണ്ട്. അയ്യോ, നാളെ തിങ്കളാഴ്ചയാണല്ലോ, വീണ്ടും ആ പഴയ മോട്ടം, സ്ട്രെസ്, അതൊക്കെ വീണ്ടും ഇങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവല്ലേ, ആ ഒരു ചിന്തയായിരിക്കും പലർക്കും ഉണ്ടാവാം. തിങ്കളാഴ്ച രാവിലെ അലാം അടിക്കുമ്പോൾ ഭയങ്കര ഒരു മൂഡ് ഓഫോട് കൂടിയായിരിക്കും നമ്മളിൽ പലരും ആ ഒരു തിങ്കളാഴ്ച മോർണിംഗ് എണീക്കാറ് അല്ലെ. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മൺഡേ ബ്ലൂസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം വരുന്നത്? ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടാവും. കാരണം ഉണ്ടല്ലോ, നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിലെ പല കാര്യങ്ങളും പകുതി വഴിയിൽ കിടക്കുകയായിരിക്കും കേട്ടോ. അതായത് വീട് കംപ്ലീറ്റ് അലങ്കോലമായി കിടക്കുന്നുണ്ടാവും, ഓഫീസിലെ ടാസ്കുകൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടാവില്ല, ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പുതിയ ഒരാഴ്ചയിലേക്ക് നമ്മൾ ചാടി വീഴുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, ആദ്യ ദിവസം തന്നെ നമ്മൾക്ക് അടുത്തൊരു സ്ട്രെസ്സിലേക്ക് മാറും. ഈ ഒരു പ്രശ്നം ജീവിതത്തിൽ നിന്ന് എന്നേക്കും മാറ്റി തുടച്ചു മാറ്റാനായിട്ട് ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രിയേറ്റീവ് പ്രൊഫഷണൽ ഉപയോഗിക്കുന്ന ഒരു അടിപൊളി മോഡേൺ ലൈഫ് സ്റ്റൈൽ ഹാക്കുമായിട്ടാണ് ഇന്ന് നമ്മൾ 360 ഡിഗ്രിയിൽ എത്തിയിരിക്കുന്നേ. അതെന്താ സംഭവം? സൺഡേ റീസെറ്റ് റുട്ടീൻ, അഥവാ ഞായറാഴ്ചകളിലെ സ്മാർട്ട് റീബ്യൂട്ടിംഗ് അങ്ങനെ പറയാം അല്ലേ. അപ്പൊ ആ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ 360 ഡിഗ്രിയിൽ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഈ സൺഡേ റീസെറ്റ് റുട്ടീൻ എന്നൊരു കാര്യം നമുക്ക് കേൾക്കാം 360 ഡിഗ്രിയിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ടൂൺ വിത്ത് അഹല്യ ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: Yes, once again, welcome back to 360 degree. This is RJ Alia with you. എന്താണ് ഈ സൺഡേ റീസെറ്റ്? കേൾക്കുമ്പോൾ ഏതൊരു കമ്പ്യൂട്ടർ ഫോർമാറ്റ് ചെയ്യുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് സിസ്റ്റമാറ്റിക് ആക്കുന്ന ഒരു പ്രക്രിയയാണ് കേട്ടോ. അതായത് നമ്മുടെ സൺഡേ, ആ സൺഡേയിലെ 24 മണിക്കൂറും നമ്മൾ ഇതിനായിട്ട് കളയേണ്ട ആവശ്യമൊന്നുമില്ല. പകരം എന്ത് വേണം, സൺഡേ വൈകുന്നേരങ്ങളിൽ ഒരു 1-2 മണിക്കൂർ മാത്രം നമ്മൾ ഇതിനായിട്ടൊന്ന് മാറ്റിവെക്കാം. ഇപ്പോൾ കമ്പ്യൂട്ടർ ഹാങ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റീസ്റ്റാർട്ട് അടിക്കും അല്ലേ. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിലെ കനത്ത ജോലി തിരക്കുകളിൽപ്പെട്ട് ഹാങ് ആയിട്ട് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന നമ്മുടെ ലൈഫിനെ അടുത്ത വീക്കിലേക്ക് വേണ്ടിയിട്ട്, അടുത്ത ആഴ്ചയിലേക്ക് വേണ്ടിയിട്ട് ക്ലീൻ ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മുടെ വീട് വൃത്തിയാക്കൽ, ഡിജിറ്റൽ സ്പേസ് ക്ലീൻ ചെയ്യൽ, മൈൻഡ് സെറ്റിംഗ് എന്നിവയെല്ലാം ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഇതൊരു വെറുതെ പണിയെടുക്കലല്ല, മറിച്ച് എന്താ, അടുത്ത വീക്കിലേക്ക് വേണ്ടി, അടുത്ത ആഴ്ചയിൽ നമുക്ക് കിട്ടാൻ പോകുന്ന സമാധാനത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇത്. അപ്പോൾ ഇതിന്റെ ഒന്നാമത്തെ പടിയായ ഫിസിക്കൽ റീസെറ്റിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. കേൾക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് ഹലോ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഒന്നാമത്തെ ഭാഗം നമ്മുടെ വീടും മുറിയും വൃത്തിയാക്കുക എന്നതാണ് കേട്ടോ. അതായത് കഴിഞ്ഞ ഒരാഴ്ചത്തെ ഓട്ടത്തിനിടയിൽ നമ്മുടെ വസ്ത്രങ്ങളും പുസ്തകങ്ങളും ഒക്കെ ഇങ്ങനെ റൂമിൽ ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ടാവില്ലേ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഞായറാഴ്ച വൈകുന്നേരം ഒരു നല്ല പാട്ടൊക്കെ പ്ലേ ചെയ്തുകൊണ്ട് മുറിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിടുക, സാധനങ്ങളൊക്കെ കൃത്യമായ സ്ഥാനത്ത് എടുത്തു വെക്കുക, ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയിടുക. അതുപോലെ തന്നെ അടുത്ത ഒരാഴ്ചത്തേക്ക് ഓഫീസിൽ ഇട്ടു പോകാനുള്ള വസ്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞായറാഴ്ച തന്നെ അയൺ ചെയ്ത് ഹാങ്ങറിലൊക്കെ എടുത്തു വെക്കുക. ഇത് കേൾക്കുമ്പോൾ വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് തോന്നിയില്ലേ ഇതാണ് ഇപ്പൊ ഇത്ര വലിയ കാര്യം. പക്ഷേ തിങ്കളാഴ്ച രാവിലെ എഴുന്നേറ്റ് ഇന്ന് ഞാൻ ഏത് ഡ്രസ് ഇടും എന്ന് ആലോചിച്ച് സമയം കളയുന്ന സ്ട്രെസ് ഉണ്ടല്ലോ, ഇതിലൂടെ നമുക്ക് ഒഴിവാക്കാം. ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതിന്റെ ഇമ്പാക്ട് അറിയുള്ളൂ. അതല്ലാതെ കേൾക്കുന്ന സമയത്ത് ഇതാണ് ഇപ്പൊ വലിയ കാര്യം അങ്ങനെ തോന്നും. പക്ഷെ ഗായ്സ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്ത് നോക്കുക, അതിനുശേഷം നമുക്ക് അതിന്റെ റിസൾട്ട് അറിയാലോ. ഇപ്പൊ നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷം പക്കാ ക്ലീൻ ആകുമ്പോൾ നമ്മുടെ മനസ്സും സ്വാഭാവികമായിട്ട് ഉണ്ടാവും, റിലാക്സ്ഡ് ആവും. ഇപ്പൊ തിങ്കളാഴ്ച രാവിലെ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ഒരു ഭംഗിയുള്ള മുറിയാണെങ്കിൽ അവിടുത്തെ വൈബ് തന്നെ വേറെ ആയിരിക്കും അല്ലേ. അപ്പൊ അവിടെ നിന്ന് നമ്മുടെ ആ ഒരു വീക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മനോഹരമായിട്ട് തുടങ്ങിക്കോളും എന്നതാണ് ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. അതെന്താ, നമ്മളിപ്പോ റൂം ക്ലീൻ ചെയ്തു, റൂം മാത്രം ക്ലീൻ ചെയ്താൽ പോരാ, നമുക്കൊരു ഡിജിറ്റൽ ക്ലീനപ്പ് കൂടി ആവശ്യമാണ്. യെസ് അപ്പൊ അതിനെ കുറിച്ച് കേൾക്കണം 360 ഡിഗ്രിയിൽ ഒരു പാട്ടിന് ശേഷം. സ്റ്റുഡന്റ് വിത്ത് അഹലിയ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: ഡിജിറ്റൽ ക്ലീനപ്പ്, അതിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ സൺഡേ റീസെറ്റ് റൊട്ടീനെ കുറിച്ച് പറയുമ്പോൾ രണ്ടാമത്തെ നമ്മുടെ സ്റ്റെപ്പ്, അതായത് നമ്മൾ മുൻപ് ഡിജിറ്റൽ മിനിമലിസത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അല്ലെ, അതിൻ്റെ ഒരു കുഞ്ഞു പതിപ്പ് തന്നെയാണ് ഈ ഒരു ഡിജിറ്റൽ റീസെറ്റ് എന്ന് പറയുകയാണെങ്കിൽ കേട്ടോ. അപ്പൊ ഞായറാഴ്ച രാത്രി ഒരു 10 മിനിറ്റ് നിങ്ങളുടെ ഫോണും ലാപ്ടോപ്പൊക്കെ എന്ത് ചെയ്യുക, വൃത്തിയാക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കുക. കഴിഞ്ഞ ആഴ്ചയിൽ വന്ന അനാവശ്യമായ വാട്സപ്പ് ഫോട്ടോകൾ, സ്ക്രീൻഷോട്ടുകളൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യുക. അതുപോലെ ഓഫീസിലെ ഇൻബോക്സിൽ കിടക്കുന്ന അനാവശ്യ മെയിലുകളൊക്കെ അക്കൈവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഒരു സെക്കൻഡ് ബ്രെയിൻ ആപ്പുകൾ തുറന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ കുറിച്ചിട്ട കാര്യങ്ങളൊക്കെ കൃത്യമായ ഒരു ഫോൾഡറിലേക്ക് മാറ്റുക. അപ്പോൾ തിങ്കളാഴ്ച രാവിലെ ലാപ്ടോപ്പ് തുറക്കുന്ന സമയത്ത് കൺമുന്നിൽ വരുന്നത് കംപ്ലീറ്റ് ക്ലീൻ ആയൊരു ഹോം സ്ക്രീൻ ആണെങ്കിൽ ജോലി ചെയ്യാനുള്ള നമ്മുടെ ഫോക്കസ് ഇരട്ടിയായിട്ട് വർദ്ധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അനാവശ്യ ഡിജിറ്റൽ കൺഫ്യൂഷനുകൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇല്ലാതാക്കാനായിട്ടും സാധിക്കും.

360 degree. This is RJ Ailia with you guys. Yes, appo nammude third step like povan pogana smart meal planning. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ആ ഒരു സ്റ്റെപ്പ് കേട്ടോ. അതായത് ബാച്ചിലേഴ്സ് ആയിട്ട് താമസിക്കുന്നവർക്കും ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്കും ഒരുപോലെ നേരിടുന്ന വലിയൊരു തലവേദനയാണ് എന്ത്, നാളെ രാവിലെ എന്ത് കറി വയ്ക്കും, ഓഫീസിലേക്ക് എന്ത് ഫുഡ് കൊണ്ടുപോകും. ആ ഒരു കാര്യം ഭയങ്കര പ്രശ്നമാണല്ലേ. ഈ ഒരു ചോദ്യം വരുത്തുന്ന സ്ട്രെസ് കാരണം പലരും രാവിലെ ഭക്ഷണം കഴിക്കാതൊക്കെ ഓഫീസിലേക്ക് ഓടി പോവാറുണ്ട്. അപ്പോൾ ഇതിനൊരു സൂപ്പർ ക്രിയേറ്റീവ് സൊല്യൂഷനാണ് ഞായറാഴ്ചകളിലെ മീൽ പ്രപ്പ് ചെയ്യാന്ന് പറഞ്ഞ ഒരു പരിപാടി. അതായത് അടുത്ത ഒരാഴ്ചത്തേക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഭക്ഷണത്തെക്കുറിച്ച് ഒരു കുഞ്ഞു പ്ലാൻ ഞായറാഴ്ച തന്നെ നമ്മൾ എന്ത് ചെയ്യണം, തയ്യാറാക്കണം. അതിനാവശ്യമുള്ള പച്ചക്കറികളോ അല്ലെങ്കിൽ പലചരക്ക് സാധനങ്ങളോ ഒക്കെ വാങ്ങി ഫ്രിഡ്ജിൽ കൃത്യമായിട്ട് എടുത്തു വെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ രാവിലെ അടുക്കളയിൽ ഉണ്ടാകുന്ന പക്കതയിലധികം ബഹളങ്ങളും സമയനഷ്ടമൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ഒപ്പം തന്നെ പണം ലാഭിക്കാം എന്ന് മാത്രമല്ല ആരോഗ്യകരമായ ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കാനും ഇത് നമ്മളെ നല്ല രീതിയിൽ സഹായിക്കും.

0: 360 degree.
1: ഞാൻ അടുത്ത പരിപാടിയാണ് ആ ഒരു വീക്കിലി ടാസ്ക് മാപ്പിംഗ് ബ്രെയിൻ ടം എന്ന് പറയുന്നൊരു കാര്യം. അതായത് സൺഡേ റിസർച്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേട്ടോ ഇത്. അതാണ് ബ്രെയിൻ ടം, അഥവാ ചിന്തകളെ ഡയറിയിലേക്ക് പകർത്തി വെക്കുന്ന പരിപാടി. അതായത് ഞായറാഴ്ച രാത്രി ഉറങ്ങുന്നതിന് മുൻപേ ഒരു പേപ്പറും പേനയും എടുക്കുക. അടുത്ത ആഴ്ചയിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 അല്ലെങ്കിൽ 4 കാര്യങ്ങൾ മുൻഗണനാക്രമത്തിൽ, അതായത് നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടല്ലോ, ആ പ്രയോറിറ്റി അനുസരിച്ച് എഴുതി വെക്കുക. ഇപ്പോൾ വലിയ വലിയ ടാസ്കുകൾ ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ ഡെഡ്ലൈനുകൾ, പേഴ്സണൽ ലൈഫിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെ കൊടുക്കാൻ നമുക്ക് ഇനി കൊടുക്കാനുള്ള ബില്ലുകൾ, എമൗണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഡയറിയിലേക്ക് എഴുതാം. ഈ ജോമോ ലൈഫ് സ്റ്റൈലിൽ പറയുന്ന പോലെ അനാവശ്യമായ ഓട്ടങ്ങളിൽ നിന്ന് മാറി നമ്മുടെ ടാസ്കുകളിൽ മാത്രം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ നല്ല രീതിയിൽ സഹായിക്കുന്നുള്ളതാണ്. അപ്പോൾ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങൾ പേപ്പറിലേക്ക് പകരുമ്പോഴുണ്ടല്ലോ, തലച്ചോറിലെ വലിയൊരു ഭാരം നമുക്ക് ഇറക്കി വെച്ചതായിട്ട് ഫീൽ ആയിരിക്കും. അപ്പോൾ ഞാൻ എന്തെങ്കിലും മറന്നു പോകുമോ എന്നൊരു ആകുലത ഇല്ലാതാക്കാൻ കൂടി ശരിക്കും ഈ ഒരു എഴുത്ത് സഹായിക്കുന്നുണ്ട്. ഇത് നമ്മളെ ശരിക്കും നല്ല രീതിയിൽ റിലാക്സ് ചെയ്യിപ്പിച്ച് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ കൂടി സഹായിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും സൺഡേ നൈറ്റ് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് മറന്നു പോകരുത്.

0: 360 degree.
1: യെസ്, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ദ നൈറ്റ് റൂട്ടീൻ, മെന്റൽ റീസെറ്റ്. ഇത് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. സൺഡേ ചെയ്യേണ്ട റീസെറ്റ് റൂട്ടീനില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മെന്റൽ റീസെറ്റ്. കൂടെയുള്ളത് ഞാൻ ഇല്ലിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആ ടിപ്പിലേക്ക് പോവാല്ലേ. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് ഞായറാഴ്ച രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒരു മെന്റൽ റീസെറ്റ് കൂടി ചെയ്യാനുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡാനിഷ് ഫിലോസഫി ആയ ഹൈഗേ, ഈ ഒരു ഹൈഗേ ലൈഫ് സ്റ്റൈൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ആ ഒരു ഹൈഗേ ലൈഫ് സ്റ്റൈൽ രീതി ഉണ്ടല്ലോ, അതായത് മുറിയിലേക്ക് അടുത്ത ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്ത് നല്ലൊരു എന്താ പറയുക സുഗന്ധമുള്ള ഒരു കാൻഡിലൊക്കെ കത്തിച്ച് വെക്കുക. അതിനുശേഷം ഫോൺ പൂർണ്ണമായിട്ടും സൈലൻ്റ് ആക്കി ദൂരേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾക്കുണ്ടായ നല്ല അനുഭവങ്ങളെ കുറിച്ച് ഓർത്ത് പ്രകൃതിയോട് നന്ദി പറയുക. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്, മനസ്സ് പക്കയായിട്ട് ശാന്തമാകുന്നതോടെ നിങ്ങൾക്ക് നല്ലൊരു സ്ലീപ്പ് കിട്ടും, നല്ലൊരു സുഖനിദ്ര ലഭിക്കുന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഈ ഒരു മെന്റൽ റീസെറ്റ് കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ നിങ്ങൾക്ക് എഴുന്നേൽക്കുന്ന സമയത്തുണ്ടല്ലോ, നിങ്ങളുടെ ഉള്ളിൽ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുള്ളതാണ്. അപ്പൊ മൺഡേ ബ്ലൂസിന് പകരം പുതിയൊരു ആഴ്ചയെ വരവേൽക്കാനുള്ള ആവേശം നിങ്ങളുടെ മനസ്സിലുണ്ടാവും.

360 degree. Yes, dear friends, കേട്ടുകൊണ്ടിരിക്കുന്ന 360 degree ആണ്. This is RJ Ailya with you. അപ്പൊ നമുക്ക് ദേ എന്ന് പറഞ്ഞെന്തായിരുന്നു ആ സൺഡേ റീസെറ്റ് റുട്ടീനെ കുറിച്ചായിരുന്നു അല്ലേ. ജീവിതം എന്ന് പറയുന്നത് പ്ലാനുകളൊന്നും ഇല്ലാതെ അലസമാരി ഇങ്ങനെ ഒഴുക്കി വിടാനുള്ള ഒന്നല്ല അല്ലേ. ഇപ്പോൾ സാങ്കേതിക വിദ്യയും നമ്മുടെ ചിന്തകളും സ്മാർട്ടായിട്ട് ഉപയോഗിച്ചൊരു സൺഡേ റീസെറ്റ് ശീലമാക്കിയാൽ വരും ആഴ്ചയെ പൂർണ്ണമായിട്ടും നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ വരുന്ന ഞായറാഴ്ച മുതൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു കുഞ്ഞു റുട്ടീൻ എന്തായാലും പരീക്ഷിച്ച് നോക്കണം കേട്ടോ. തിങ്കളാഴ്ചകളിൽ നിങ്ങളുടെ ഒരു സ്ട്രെസ് മാറി ജീവിതം എത്രത്തോളം മനോഹരമാകുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു പുത്തൻ ടൈം മാനേജ്മെന്റ് ലൈഫ് സ്റ്റൈലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നോട് പറയണം. കൂടാതെ ഇന്നത്തെ 360 degree സമയം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും 360 degree മറ്റൊരു വിഷയവുമായിട്ട് ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസും ഒക്കെ ആയിട്ട് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ RJ Ailya സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺ വിത്ത് ആയിലിയ ഫ്രം 90.4 കേട്ട്.

0: അസ്ലി ലാൻഡ് മാർക്ക് ബി എൻ ഐ ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
2: പാണ്ഡന്നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല, പണ്ടിവനൊരു കടി.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അസ്ലി ലാൻഡ് മാർക്ക് ബി എൻ ഐ ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
3: ഉങ്ങൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: പുറത്തെന്തൊരു ചൂടാന്നറിയോ?
1: ഇതൊന്നല്ലേ ഉള്ളൂ.
0: ബുദ്ധിയുള്ള ആരെങ്കിലും രണ്ടെണ്ണം കൊണ്ടുവരും.

0: ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ആൺകുട്ടികൾ പെൺകുട്ടികളെ ടച്ച് ചെയ്താൽ അവരെന്ത് വിചാരിക്കും? ടച്ച് ചെയ്തില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും?
1: എനിക്കതൊന്നും അറിയില്ലെങ്കിലും എഞ്ചിനീയറിംഗിൽ അവർ ചേച്ചി പറഞ്ഞത് ടച്ച് ചെയ്യാതിരിക്കുമ്പോ നല്ലവനും വിവരമുള്ളവനാണെന്ന് തോന്നാറുണ്ട്. പിന്നെ എന്താ ടച്ച് ചെയ്യാത്തെന്ന് തോന്നുന്നു?

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായു മലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ, ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. കേരളം എന്ന പേരുമാറ്റം രാജ്യത്തിനാകെ അഭിമാനകരമെന്ന് കേന്ദ്ര സഹമന്ത്രി നിത്യാനന്ദ റായ്. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് പ്രക്ഷുബ്ധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വെള്ളപ്പൊക്കത്തിൽ സംസ്ഥാനത്ത് 129 കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി മന്ത്രി ടി സിദ്ദിഖ്. കൃഷിനാശത്തിന്റെ കണക്കെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കുള്ള വിപുലമായ മുന്നൊരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് സംഗീത വിരുന്നൊരുക്കി വ്യോമസേനാ ബാൻഡ്. കർക്കടക വാവദിനത്തിൽ പിതൃമോക്ഷ പുണ്യം തേടി ജനലക്ഷങ്ങൾ ഇന്ന് ബലിതർപ്പണം നടത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള തീരമേഖലയിൽ നാളെ കടലാക്രമണത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളം എന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇന്നലെ പാസാക്കിയ ബില്ലിന് രാജ്യസഭ ഇന്ന് അംഗീകാരം നൽകുകയായിരുന്നു. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റുന്നത് രാജ്യത്തിനൊന്നാകെ അഭിമാനം പകരുന്നതായി ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു.
5: Now we move to other bill, the Kerala alteration of name bill 2026. Shriman Nityananda Rai ji to move a motion for consideration of the Kerala alteration of name bill 2026.
6: Keral Rajya ka naam parivartan karne wale vidhayak par Lok Sabha dwara parit roop mein vichar kiya jaye.
4: സംസ്ഥാനത്തിന്റെ പേര് ഭരണഘടനാ രേഖകളിൽ കേരളം എന്നാക്കി മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് 2024 ജൂണിൽ കേരള നിയമസഭ ഏകകണ്ഠമായി പ്രമേയം പാസാക്കി കേന്ദ്രത്തിന് അയച്ചിരുന്നു. പാർലമെന്റ് പാസാക്കിയ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതോടെ പേരുമാറ്റം ഔദ്യോഗികമായി നിലവിൽ വരും. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാനും പാർലമെന്റ് തീരുമാനിച്ചു. ബിൽ പിൻവലിക്കണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വച്ചത്. ഖനി ധാതു ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. നീറ്റ് വിഷയത്തിൽ സഭ ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് സർക്കാർ സന്നദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്പീക്കർ ഓം ബിർളയെ കത്തിലൂടെ അറിയിച്ചതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. പ്രതിപക്ഷം ബഹളം തുടർന്ന സാഹചര്യത്തിൽ ലോക്സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. വെള്ളപ്പൊക്കത്തിൽ സംസ്ഥാനത്ത് 129 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നും നഷ്ടം സംഭവിച്ച കർഷകർക്ക് വിത്തും നടീൽ വസ്തുക്കളും സൌജന്യമായി നൽകുമെന്നും മന്ത്രി ടി സിദ്ദിഖ്. കൃഷിനാശത്തിന്റെ കണക്കെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും പത്തനംതിട്ട കളക്ടറേറ്റിൽ നടന്ന അവലോകന യോഗത്തിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വെള്ളപ്പൊക്കം ബാധിച്ച പ്രദേശങ്ങളിലെ കാർഷിക ലോണുകളുടെ തിരിച്ചടവിലെ സാവകാശം, മൊറട്ടോറിയം തുടങ്ങിയ കാര്യങ്ങൾ ആലോചിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തിരുവല്ലയിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തി. കേരള സാങ്കേതിക സർവകലാശാല ബിടെക് 5th സെമസ്റ്ററിൽ നടപ്പിലാക്കിയിരുന്ന ഇയർ ബാക്ക് രീതി താൽക്കാലികമായി ഒഴിവാക്കാൻ തീരുമാനിച്ചതായി മന്ത്രി റോജി എം ജോൺ. പുതിയ കെ ടി യു സിൻഡിക്കേറ്റിന്റെ ആദ്യ യോഗത്തിലാണ് തീരുമാനം. ആദ്യ 2 സെമസ്റ്ററുകളിൽ നിന്നും നിശ്ചിത ക്രെഡിറ്റ് നേടിയാൽ മാത്രമേ 5th സെമസ്റ്ററിലേക്ക് പ്രവേശനം നൽകൂ എന്ന കർശന നിബന്ധനയെയാണ് ഇതിലൂടെ ഒഴിവാക്കപ്പെടുന്നത്. ഇയർ ബാക്ക് വ്യവസ്ഥ വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി വിവിധ വിദ്യാർത്ഥി സംഘടനകൾ സർക്കാരിനെ സമീപിച്ചിരുന്നു. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കുള്ള വിപുലമായ മുന്നൊരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ ശനിയാഴ്ച നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. യുവശക്തിയും വന്ദേമാതരവും പ്രമേയമാക്കിയാണ് ഇക്കുറി ആഘോഷങ്ങൾ. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേന ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് നാളെ തിരുവനന്തപുരത്ത്. പരിപാടിയുടെ ഫുൾ ഡ്രസ് റിഹേഴ്സൽ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
7: രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പ്രതിരോധ സേനകളും മറ്റു സായുധ സേനകളും രാജ്യമെമ്പാടും ബാൻഡ് പ്രകടനം അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് തിരുവനന്തപുരത്തും സംഗീത വിരുന്ന് ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ വ്യോമസേന ഇന്നും നാളെയുമായാണ് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ബാൻഡ് പ്രകടനം നടത്തുന്നത്. ഇന്ന് ഫുൾ ഡ്രസ് റിഹേഴ്സലാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നാളെയാണ് ഫൈനൽ പ്രകടനം.
4: 80th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടി കണ്ണൂർ സെക്യൂര സെന്റർ പരിസരത്ത് നാളെ വൈകുന്നേരം 6 മണിക്ക് നടക്കും. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യമാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
4: കർക്കടക വാവ് ദിനത്തിൽ പിതൃമോക്ഷ പുണ്യം തേടി ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഇന്ന് ബലിതർപ്പണം നടത്തി. ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ കേന്ദ്രങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പുലർച്ചെ ആരംഭിച്ച തർപ്പണ ചടങ്ങുകൾ വൈകിട്ട് 3 മണിവരെ നീണ്ടു. തിരുവല്ലം പരശുരാമക്ഷേത്രം, വർക്കല പാപനാശം, തിരുമുല്ലപാരം മഹാവിഷ്ണു ക്ഷേത്രം, പമ്പ ത്രിവേണി, ആലുവ മണപ്പുറം, ഭാരതപ്പുഴയിലെ സ്നാനഘട്ടങ്ങൾ, തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം തുടങ്ങി പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയും നിലവിലെ സ്ഥിതിഗതികളും വിലയിരുത്തുന്നതിനായി 5-അംഗ ഉപസമിതി ഇന്ന് സന്ദർശനം നടത്തി. തേക്കടിയിലെത്തിയ സംഘം ബോട്ട് മാർഗം ഡാമിലെത്തിയാണ് പരിശോധന പൂർത്തിയാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
8: മെയിൻ ഡാം, ബേബി ഡാം എന്നിവിടങ്ങളിലെ നിലവിലെ സ്ഥിതിഗതികൾ ഉപസമിതി നേരിട്ടെത്തി നിരീക്ഷിച്ചു. സ്പിൽവേ ഷട്ടറുകളുടെ കാര്യക്ഷമത ഉൾപ്പെടെയുള്ള വിവിധ സുരക്ഷാ വിഷയങ്ങളും സംഘം സന്ദർശനത്തിനിടെ വിലയിരുത്തി. അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷയും അനുബന്ധ സംവിധാനങ്ങളുടെ പ്രവർത്തനക്ഷമതയും സംഘം വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. സന്ദർശനത്തിന് ശേഷം സമിതി അംഗങ്ങൾ കുമളിയിലെ മുല്ലപ്പെരിയാർ ഓഫീസിൽ യോഗം ചേരും. പരിശോധനയിൽ ലഭിച്ച വിവരങ്ങളും വിലയിരുത്തലുകളും ഈ യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്ത ശേഷം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും.
4: സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ യുവജനത ജാഗരൂകരാകണമെന്നും ലഹരിവിരുദ്ധ പോരാട്ടത്തിനായി സന്ധിയില്ലാതെ മുന്നിട്ടിറങ്ങണമെന്നും കായിക യുവജനകാര്യമന്ത്രി OJ ജനീഷ്. മേരാ യുവഭാരതിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ സെന്റ് തോമസ് കോളേജിൽ സംഘടിപ്പിച്ച നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സംസ്ഥാനതല കലോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന സംയോജിത ബോധവൽക്കരണ പരിപാടി മേയർ VV രാജേഷ് നാളെ ഉദ്ഘാടനം ചെയ്യും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാവിലെ മുതൽ ഉച്ചയ്ക്ക് ശേഷം 2:30 വരെ കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ നാളെയും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. കേരളം എന്ന പേരുമാറ്റം രാജ്യത്തിനാകെ അഭിമാനകരമെന്ന് കേന്ദ്ര സഹമന്ത്രി നിത്യാനന്ദ റായ്. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് പ്രക്ഷുബ്ധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വെള്ളപ്പൊക്കത്തിൽ സംസ്ഥാനത്ത് 129 കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി മന്ത്രി TC ദിക്. കൃഷിനാശത്തിന്റെ കണക്കെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന്

അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
4: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
5: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇതുടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30,00,000ത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. വെൽക്കം ബാക്ക്. ഒരു തമിഴ് വെഡിങ് ജേർണിയിലെ ഫസ്റ്റ് ഒഫീഷ്യൽ ചാപ്റ്റർ എന്ന തരുമോ നിശ്ചയദാർഢ്യം, അതായത് എൻഗേജ്മെന്റ്. ഇന്ന് ഫംഗ്ഷൻ മുടിഞ്ചതുന്നാ രണ്ട് ഫാമിലീസും ഒഫീഷ്യലാ സൊല്ലിടുറാങ്ക, ഇനിമേ ഇവങ്ക രണ്ട് പേരും ഒരു ഫാമിലി അപ്പടിന്നു. അതോടെ എക്സൈറ്റ്മെന്റേ വേറെ ലെവല്. ബ്രൈഡ് സൈറ്റില് ഷോപ്പിംഗ് ലിസ്റ്റ് സ്റ്റാർട്ട് ആകും, ഗ്രൂം സൈറ്റില് ഇൻവിറ്റേഷൻ ഡിസ്കഷൻ സ്റ്റാർട്ട് ആകും, വാട്സ്ആപ്പ് ഫാമിലി ഗ്രൂപ്പ് ഫുൾ ആക്റ്റീവ് ആകും. കൊഞ്ചം നോട്ടീസ് പണിയിരിക്കീങ്ളാ, എൻഗേജ്മെന്റ് ഫംഗ്ഷനില് എല്ലാരും ரொம்ப ഹാപ്പിയാ ഇരിപ്പാങ്ക. ബ്രൈഡും ഗ്രൂമും കൊഞ്ചം ഷൈ, റിലേറ്റീവ്സ് ഫുൾ ഓഫ് എക്സൈറ്റ്മെന്റ്. ട്രഡീഷണലി നിശ്ചയദാർഢ്യത്തില് രണ്ട് കുടുംബവും വെറ്റിലെ പാക്ക് എക്സ്ചേഞ്ച് പണുവാങ്ക, എൽഡേഴ്സ് ബ്ലെസ്സിങ്സ് കൊടുപ്പാങ്ക, വെഡിങ് ഡേറ്റ് അനൗൺസ് പണുവാങ്ക. അത് ഒരു പ്രോമിസ് മാതിരി. ഓൾഡൻ ഡേയ്സില് എൻഗേജ്മെന്റ് മുടിഞ്ച ഉടനെ ഊർക്കുള്ള എല്ലാവർക്കും ന്യൂസ് റീച്ച് ആകും, സോഷ്യൽ മീഡിയ ഇല്ല, വാട്സപ്പ് ഇല്ല, ആ സന്തോഷം മറ്റും ഫുൾ സ്പീഡില് സ്പ്രെഡ് ആകും. ഇന്നിക്ക് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് പണുവോ, ഇൻവിറ്റേഷൻ, റിലേറ്റീവ്സോട വാർത്തകൾ, പ്രീ വെഡിങ് ഷൂട്ടിംഗ്സ്. ഇനിക്ക് ரொம்ப പിടിച്ച വിഷയം என்னன்னா, നിശ്ചയദാർഢ്യത്തില് ബ്രൈഡ് ഗ്രൂം വിടെ പാരന്റ്സ് ரொம்ப ഇമോഷണലാ ഇരിപ്പാങ്ക. നമ്മ പൊണ്ണു വളർന്നിട്ടാ, നമ്മ പയ്യനുക്ക് പുതു ലൈഫ് സ്റ്റാർട്ട് ആകുതുന്നു, അവങ്ക മുഖത്തിൽ ഒരു ഹാപ്പിനെസ് ഇരിക്കും. മാരേജ് ജേർണി സ്റ്റാർട്ട് ആകുന്നത് എൻഗേജ്മെന്റ് ഇല്ല മക്കളെ, അത് രണ്ട് ഫാമിലീസ് ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ആകുന്ന അന്ത നാൾ. അതിനാലതാ നിശ്ചയദാർഢ്യംനാ ജസ്റ്റ് റിംഗ് എക്സ്ചേഞ്ച് ഇല്ല, ഇറ്റ്സ് ദ ബിഗിനിങ് ഓഫ് എ ലൈഫ് ടൈം சொல்றது. ഇപ്പൊ പാത്തീങ്കன്നാ நிறைய பேர் നിശ്ചയദാർഢ്യം ഇല്ലാമ സ്ട്രെയിറ്റ് കല്യാണത്തിൽ കൂടെ പോവാങ്ക. സോ അത് വന്ന് ഒരു കോസ്റ്റ് കട്ടിംഗ് റീസണില് അത് നല്ലതാ ഇരിക്കും. സോ ഉങ്ങൾക്ക് പിടിച്ച മാതിരി ഉങ്ങളോട് എൻഗേജ്മെന്റ് നിങ്ങൾ സൂപ്പറാ പണുങ്ക. സോ ഇപ്പോ ഒരു കളർഫുള്ളാണ് വെഡിങ് സോങ് കേൾക്കുന്നതിനാണ് ടൈം. ഉത്തമപുത്രൻ പടത്തിലിരുന്ന് ഇടിച്ച പച്ചര സീൻ ഒരു സൂപ്പർ ഹിറ്റ് ആണ് സോങ് ഇരിക്കും. സോ ഇന്ന പാട്ട് കേട്ടിട്ട് വി വിൽ ബി റൈറ്റ് ബാക്ക്. ഇത് അഹല്യ FM and this is RJ Hira with you. Stay tuned.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതട്ടപ്പാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
0: മോദി ഹർ പരിവാർ കോ ഘർ മേ ബിജ്ലി ബനാകർ വഹി ബിജ്ലി ബേച്ചകർ കമായി കാ ഏക് ഓർ സാധൻ ദേനാ ചാഹത.
6: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30,00,000+ കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.

0: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ. നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
3: Story of life.
4: Lighten your life. Lighten.
5: നമ്മളൊക്കെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് ആഗ്രഹിക്കുന്നത് അല്ലേ? ഏറ്റവും സുരക്ഷിതമായ ഒരു അന്തരീക്ഷമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്, ശരിയല്ലേ? ഇപ്പം നമ്മുടെ ലൈഫിലാണെങ്കിലും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ലൈഫ്, കരിയറിലാണെങ്കിലും അധികം സ്ട്രെസ് ഇല്ലാത്ത, ടാർഗറ്റ് ഇല്ലാത്ത, കൃത്യമായിട്ട് സാലറി ലഭിക്കുന്ന, ഓഫീസ് പൊളിറ്റിക്സ് ഒന്നും ഇല്ലാത്ത ഒരു സേഫസ്റ്റ് ആയിട്ടുള്ള കരിയർ, ഒരു തടസ്സവും ഇല്ലാതെ നമ്മുടെ ബിസിനസ് ഇങ്ങനെ മുന്നോട്ട് പോകണം. കരിയറിൽ യാതൊരു പ്രതിസന്ധികളും ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും നമുക്ക് അനുകൂലമായിരിക്കണം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. ആഗ്രഹിച്ചതൊക്കെ വളരെ എളുപ്പത്തിൽ കൈകളിൽ വന്നു ചേരുന്ന ആ നല്ല കാലങ്ങളെ നമ്മൾ സന്തോഷത്തോടെ നെഞ്ചിലേറ്റാറുമുണ്ട്. നമ്മുടെ ലൈഫിൽ നല്ല കാലമായിരുന്നു അത് എന്ന് നമ്മൾ എപ്പോഴും പറയാം. കാര്യം സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിരുന്നു, സങ്കടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല, വളരെ ഹാപ്പി ആയിരുന്നു നമ്മളപ്പം. അതുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത് അല്ലേ? പക്ഷേ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കരിയറിലോ നമ്മളുടെ പേഴ്സണൽ ലൈഫിലോ പെട്ടെന്നൊരു വലിയ പ്രതിസന്ധിയുടെ കടുത്തൊരു വെയിൽ തട്ടുമ്പോൾ, അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ കനത്ത ഒരു മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ വല്ലാതെ തകർന്നു പോകില്ലേ? എന്തുകൊണ്ടാണ് ഈ ഒരു പ്രകൃതി ഇങ്ങനെ നമ്മളോട് ക്രൂരത കാണിക്കുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ വഴികൾ എപ്പോഴും ഇങ്ങനെ കഠിനമാകുന്നത് എന്ന് ചോദിച്ച് നമ്മൾ സ്വയം സങ്കടപ്പെടാറുണ്ട്. തളർന്നു പോയ സാഹചര്യങ്ങളെ ഓർത്തിട്ട് നമ്മൾ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ തന്നെ നിർത്തിവെക്കാറുണ്ട്, ശരിയല്ല? പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഒരു ചെടിക്ക് വെള്ളവും വളവും കൃത്യമായി ലഭിക്കുന്നത് കൊണ്ട് മാത്രം അതിവിടെ തഴച്ചു വളരില്ല. വേനലിൻ്റെ കടുത്ത വെയിലും പെയ്തൊഴിയാത്ത കനത്ത മഴയും ഒരുപോലെ ശരീരത്തിൽ ഏൽക്കുന്നത് കൊണ്ടുകൂടിയാണ് അത് കരുത്തോടെ മണ്ണിൽ നിലനിൽക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. സുഖസൗകര്യങ്ങൾ മാത്രമല്ല നമ്മൾ നേരിടുന്ന കഠിനമായ പരീക്ഷണങ്ങളാണ് നമ്മെ കൂടുതൽ ശക്തരാക്കി മാറ്റുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എപ്പോഴും നല്ല തണലിൽ മാത്രം വളരുന്ന ഒരു ചെടിയെ പെട്ടെന്ന് കടുത്ത വെയിലിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അത് വല്ലാണ്ടങ്ങ് വാടിപ്പോകും. കാരണം പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ശേഷി അതിൻ്റെ വേരുകൾക്ക് ഉണ്ടായിരിക്കില്ല. എന്നാൽ കൊടുങ്കാറ്റും വെയിലും മഴയൊക്കെ നേരിട്ട് വളരുന്ന ആ വൃക്ഷത്തിൻ്റെ വേരുകൾ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിശക്തമായിട്ടിങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കും. കരിയറിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഉണ്ടാകുന്ന തിരിച്ചടികളും പരാജയങ്ങളും ഒക്കെയാണ് നമ്മെ വലിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നത്. അത് നമ്മളെ കൂടുതൽ ബുദ്ധിയുള്ളവരും സാഹചര്യങ്ങളെയൊക്കെ വളരെ പക്വതയോടുകൂടി നേരിടാൻ കെൽപ്പുള്ളവരുമാക്കി മാറ്റും. വെള്ളവും വളവും പോലെയുള്ള നല്ല അനുഭവങ്ങൾ നിങ്ങളുടെ കരിയറിന് വളർച്ച നൽകുമ്പോൾ, വെയിലും മഴയും പോലുള്ള പ്രതിസന്ധികൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന് വലിയൊരു കരുത്താണ് നൽകുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും തകർന്നു പോകരുത്, തളർന്നു പോകരുത്. അത് നിങ്ങളെ തളർത്താൻ വരുന്നതല്ല, മറിച്ച് നാളെ വരാനിരിക്കുന്ന വലിയ വിജയങ്ങൾക്ക് മുന്നിൽ നിങ്ങളെ തകരാതെ നിർത്തുവാനായിട്ട്, നിങ്ങളുടെ മനസ്സിൻ്റെ വേരുകളെ കൂടുതൽ ശക്തമാക്കാൻ വരുന്നതാണ് എന്ന് ഉറച്ച് വിശ്വസിക്കണം. വെയിലിനെയും മഴയും പുഞ്ചിരിയോടുകൂടി നേരിടുക. ഒരു കൊടുങ്കാറ്റിനും തകർക്കാൻ കഴിയാത്ത വിധം നിങ്ങളുടെ ലക്ഷ്യങ്ങളെ നെഞ്ചോട് ചേർക്കണം. കഠിനമായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടാക്കുന്ന മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് കുതിക്കണം. കാലം നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ കരുത്തൻ വൃക്ഷത്തെയാണ് വളർത്തിയെടുക്കുന്നത് എന്ന് ഓർക്കണം. തളർച്ചകളൊക്കെ നമുക്ക് മാറ്റിവെക്കാം. ഇത് പ്രകൃതിയുടെ വലിയൊരു അതിജീവന പാഠമാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട്

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ. നമ്മളൊക്കെ ദിവസവും ഒരുപാട് മനുഷ്യരുമായിട്ട് ആശയവിനിമയം നടത്തുന്നവരാണല്ലേ, ഒരുപാട് മനുഷ്യന്മാരുമായിട്ട് സംസാരിക്കുന്നവരാണ്, വീട്ടിലാണെങ്കിലും സുഹൃത്തുക്കൾക്കിടയിലാണെങ്കിലും ഇനിയിപ്പോൾ നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിലും നമ്മൾ നിരന്തരം സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. നമ്മൾ വിചാരിക്കും മികച്ച രീതിയിൽ സംസാരിക്കുന്നതാണ്, നമ്മുടെ വാദങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കുന്നതാണ് ആശയവിനിമയത്തിൻ്റെ ഏറ്റവും വലിയ വിജയമെന്നാണ്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, പലപ്പോഴും നമ്മുടെ ചർച്ചകളെല്ലാം വലിയ തർക്കങ്ങളിലേക്കും വഴക്കുകളിലേക്കും വഴിമാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? ഒരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ വന്ന് ഉള്ളിലുള്ള സങ്കടങ്ങൾ പറയുമ്പോൾ അവരെന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്ന് പൂർണ്ണമായി കേൾക്കാൻ പലപ്പോഴും നമുക്ക് ക്ഷമയുണ്ടാവാറില്ല. അവർ സംസാരിച്ച് തീരുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ മനസ്സിൽ അടുത്ത ചോദ്യം അല്ലെങ്കിൽ അവർക്ക് നൽകേണ്ട മറുപടി ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അവർ ശ്വാസം വിടാൻ വേണ്ടി നിർത്തുന്ന ആ ഒരു സെക്കൻഡിൽ നമ്മുടെ മറുപടി കൊണ്ടൊരു വെടിയുണ്ട, തൊടുത്ത് വിടാനാണ് നമ്മളിൽ പലരും കാത്തിരിക്കുന്നത്. ആർട്ട് ഓഫ് ആക്റ്റീവ് ലിസണിംഗ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു സുന്ദരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിൽ കൂടുതൽ പേർ മറ്റുള്ളവരെ കേൾക്കുന്നത് അവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ലോ, മറിച്ച് അവർക്കപ്പോൾ തന്നെ ഒരു മറുപടി നൽകാൻ.

ഉപദേശമോ കേൾക്കാൻ വേണ്ടിയിട്ടല്ല. തങ്ങളെ കേൾക്കാൻ ഒരാളുണ്ട്, തങ്ങളുടെ വിഷമങ്ങൾ തുറന്നു പറയാനായിട്ട് ഒരിടമുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ അവരുടെ മനസ്സിൻ്റെ ഭാരം പകുതിയായിട്ട് കുറയും. അവരെ ഒന്ന് കേൾക്കുക, അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക. അതിന് പകരം ജഡ്ജ്മെൻറ്റുകളുമായിട്ട് മറുപടി നൽകാൻ പോയി കഴിഞ്ഞാൽ ആ മനുഷ്യൻ പിന്നീട് ഒരിക്കലും നമ്മളോട് മനസ്സ് തുറക്കില്ല. കരിയറിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഒരു മികച്ച ലീഡറുടെ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ക്ഷമയോടെ കേൾക്കാനുള്ള മനസ്സുണ്ടായിരിക്കുക എന്നതാണ്. സഹപ്രവർത്തകരുടെ ആശയങ്ങളെയും അവരുടെ ആവശ്യങ്ങളെയും പൂർണ്ണമായിട്ട് കേൾക്കുമ്പോൾ മാത്രമേ മികച്ചൊരു പ്രൊഫഷണൽ അന്തരീക്ഷം രൂപപ്പെടുകയുള്ളൂ. മറുപടി കൊടുക്കാൻ വേണ്ടി മാത്രം കേൾക്കുമ്പോൾ അവിടെ നിങ്ങളുടെ ഈഗോയാണ് സംസാരിക്കുന്നത്. എന്നാൽ മനസ്സിലാക്കാൻ വേണ്ടി കേൾക്കുമ്പോൾ അവിടെ നിങ്ങളുടെ വിവേകമാണ് പ്രവർത്തിക്കുന്നത്. അടുത്ത തവണ ഒരാൾ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മറുപടികൾ അല്പനേരത്തേക്ക് മാറ്റിവെക്കുക. നിങ്ങളുടെ ചിന്തകൾ പൂർണ്ണമായിട്ട് അവർക്ക് നൽകുക. ക്ഷമയോടുകൂടി കാര്യങ്ങൾ കേൾക്കുക. ദേഷ്യത്തോടെയോ ധൃതിയോടെയോ പ്രതികരിക്കുന്നതിന് പകരം തികഞ്ഞ ശാന്തതയോടെ കരുതലോടുകൂടി അവരുടെ വാക്കുകളെ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയുള്ള മനുഷ്യരെ മാത്രമേ ഈ ലോകം എപ്പോഴും സ്നേഹത്തോടുകൂടി ഓർത്തു വയ്ക്കാറുള്ളൂ. അനാവശ്യമായ മറുപടി കൊടുക്കലുകൾ നമുക്ക് മാറ്റിവെക്കാം. മനുഷ്യരെ കേൾക്കാനും അവരെ പൂർണ്ണമായി മനസ്സിലാക്കാനുമുള്ള വലിയൊരു ഹൃദയവിശാലതയോടുകൂടി നമുക്ക് ആളുകളെ

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. നമ്മളെപ്പോഴും വലിയൊരു കൂട്ടത്തിന് നടുവിലാണ് ജീവിക്കുന്നത്, ശരിയല്ലേ? കൂടെ നടക്കാൻ ആളുകൾ ഉണ്ടായിരിക്കുക, വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ പ്രിയപ്പെട്ടവർ ചുറ്റുമുണ്ടായിരിക്കുക എന്നതൊക്കെ വലിയൊരു സന്തോഷം തന്നെയാണ്. ആ തിരക്കുകളിലും സൗഹൃദങ്ങളിലും നമ്മൾ നമ്മുടെ ദിവസങ്ങളെ വളരെ വേഗത്തിൽ ജീവിച്ചു തീർക്കാറുണ്ട്. പക്ഷേ എപ്പോഴും മറ്റുള്ളവരുടെ തോളിൽ കൈയിട്ട് നടക്കുമ്പോൾ അവരുടെ ചിന്തകളിലൂടെയും തമാശകളിലൂടെയും മാത്രമേ നമ്മൾ ലോകത്തെ നോക്കിക്കാണാനായിട്ട് തുടങ്ങുകയുള്ളൂ. ആ തിരക്കിനിടയിൽ നമ്മുടെ ചുറ്റുമുള്ള പല സുന്ദരമായ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. കൂടെയുള്ളവരുടെ ശബ്ദങ്ങൾക്കിടയിൽ നമ്മുടെ സ്വന്തം മനസ്സിൻ്റെ ശബ്ദം പോലും നമ്മളറിയാതെ മുങ്ങിപ്പോകാറുണ്ട്. ഒരു വലിയ കൂട്ടത്തിൻ്റെ ഭാഗമാകുമ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള കാഴ്ചകളോട് വലിയൊരു പരിധിവരെ അന്ധത കാണിക്കാറുണ്ട്. ജീവിതത്തിൽ എപ്പോഴും കൂട്ടായിട്ട് നടക്കരുത്, കൂട്ടമായിട്ടൊരിക്കലും നടക്കരുത്. പകരം ഇടയ്ക്കൊക്കെ നമ്മൾ തനിയെ നടക്കാനായിട്ട് പഠിക്കണം. കാരണം മറ്റുള്ളവരോട് ചേർന്നിരിക്കുമ്പോഴും ചേർന്ന് നടക്കുമ്പോഴും നമ്മൾ കാണാതെ പോകുന്ന എത്രയോ കാഴ്ചകളുണ്ട്. നമ്മൾ തനിച്ചാകുമ്പോൾ മാത്രം നമ്മുടെ കണ്ണിൽ കുരുങ്ങാനായിട്ട് തുടങ്ങുന്നത്. എത്ര കൃത്യമായിട്ടുള്ള വരികളല്ലേ. തനിയെ നടക്കുമ്പോൾ മാത്രമാണ് വഴിയരികിലെ ചെറിയൊരു പൂവിൻ്റെ ഭംഗി പോലും നമ്മൾ ആസ്വദിക്കാനായിട്ട് തുടങ്ങുന്നത്. ഒരു വലിയ മരത്തിൻ്റെ തണലും കാറ്റിൻ്റെ കുളിർമയും വഴിയിലൂടെ കടന്നുപോകുന്ന മനുഷ്യരുടെ മുഖങ്ങളിലെ യഥാർത്ഥ ഭാവങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നത് നമ്മൾ തനിച്ചായിരിക്കുമ്പോഴാണ്. അതിലുപരി നിങ്ങളുടെ കരിയറിനെക്കുറിച്ചും നിങ്ങളുടെ വലിയ സ്വപ്നങ്ങളെക്കുറിച്ചും വരുംകാല പ്ലാനുകളെക്കുറിച്ചും ഒരു വലിയ വ്യക്തത നിങ്ങളുടെ മനസ്സിൽ തെളിയുന്നത് ഇത്തരം തനിച്ചുള്ള നിമിഷങ്ങളിലാണ്. തനിച്ചാവുക എന്നത് ഒരു ശാപമേയല്ല, മറിച്ച് അത് നിങ്ങളുടെ നിരീക്ഷണ പാടവത്തെയും ചിന്തകളെയും കൂടുതൽ മൂർച്ചയുള്ളതാക്കാനുള്ള പ്രകൃതിയുടെ വലിയൊരു അവസരമാണ്. കരിയറിലാണെങ്കിലും ലൈഫിലാണെങ്കിലും ഇടയ്ക്ക് നമ്മൾ നടത്തുന്ന ഈ തനിച്ചുള്ള നടത്തങ്ങൾ വലിയൊരു ഊർജം നമുക്ക് നൽകും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളുടെ ഭാരമൊന്നുമില്ലാതെ തികച്ചും സ്വതന്ത്രമായി ലോകത്തെ കാണാനും വിലയിരുത്താനും ഇത് നിങ്ങളെ സഹായിക്കും. സ്വന്തം മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് നടന്നു കയറാനുള്ള ഒരു മികച്ച തെറാപ്പിയാണ് ഈ തനിച്ചുള്ള നടത്തങ്ങൾ. കൂടെയുള്ളവരെ സ്നേഹിക്കുക, പക്ഷേ അതിൽ നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടുത്തരുത്. തിരക്കുകൾക്കിടയിലും നിങ്ങൾക്കായിട്ട് ഒരു അല്പസമയം മാറ്റിവെക്കുക. നിങ്ങളുടെ ചിന്തകൾക്ക് കൂടുതൽ തെളിച്ചം നൽകാനായിട്ട്, നഷ്ടപ്പെട്ടു പോയ ചെറിയ കാഴ്ചകളെ തിരികെ പിടിക്കാനായിട്ട് ഇടയ്ക്കൊക്കെ തനിയെ ഒരു നടത്തം ശീലമാക്കുക. ആ നടത്തം നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു സമാധാനവും കരിയറിൽ ഒരു പുതിയ കാഴ്ചപ്പാടും സമ്മാനിക്കുമെന്നത് തീർച്ചയാണ്. അനാവശ്യമായ ബഹളങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കാം. സ്വന്തം ഉള്ളിലെ കാഴ്ചകളെയും പ്രകൃതിയുടെ നിശബ്ദമായ ഭംഗിയെയും പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഇടയ്ക്കൊക്കെ തനിച്ച് നടക്കുക.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
5: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
6: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
7: മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരു പിടി നല്ല ഗാനങ്ങൾ, നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് എന്നും കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പിടി നല്ല ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ഷിബു ചക്രവർത്തിയെ പറ്റിയാണ് ഇന്ന് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ സംസാരിക്കുന്നത്. എല്ലാ പാട്ടുകളും ഹിറ്റാകണം എന്ന് ആഗ്രഹിച്ച് തന്നെയാണ് എഴുതിയിരിക്കുന്നത് എന്ന് ഉറച്ചു പറയുമ്പോഴും ഒരുപാട് നല്ല പാട്ടുകൾ നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടാവുമ്പോഴും ഇന്ന് ഓർമ്മയിലുണരും ഗാനങ്ങൾ നമ്മൾ ആരംഭിക്കുന്നത് എസ് പി വെങ്കടേഷിന്റെ സംഗീതത്തിൽ കെ എസ് ചിത്ര പാടിയ ധ്രുവം എന്ന സിനിമയ്ക്ക് വേണ്ടിയുള്ള കറുകവയൽ കുരുവി എന്ന ഗാനമാണ്. ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

പാട്ടുകൾ കൂടുതൽ അർത്ഥമുള്ളതാകുന്നത് അതിന്റെ വരികൾ ആ പാട്ടിന് അത്രയും അനുയോജ്യമാകുമ്പോൾ തന്നെയാണ്. അങ്ങനെ ഒരുപാട് ഗാനങ്ങൾ നമ്മൾ കേട്ടു, നമ്മുടെ മനസ്സിൽ പതിച്ചു. പക്ഷെ ഈ ഗാനങ്ങളൊക്കെ പിറവിയെടുത്തതിന് പിന്നിൽ പലപ്പോഴും ഒരു വലിയ സ്റ്റുഡിയോയിലിരുന്നോ അല്ലെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയറിലിരുന്നോ എഴുതിയ പാട്ടുകളാകണം എന്നില്ല. തിയേറ്ററിന്റെ വരാന്തയിൽ, യാത്രകൾക്കിടയിൽ, അല്ലെങ്കിൽ റെക്കോർഡിങ്ങിന്റെ ഇടയിൽ വെച്ച്, അങ്ങനെ സമയമില്ലാതിരുന്നൊരു കാലത്ത് 12 മണിക്ക് ട്യൂൺ വൈകുന്നേരം കിട്ടിയാൽ നാളെ രാവിലേക്ക് മുൻപ് വരികൾ എഴുതി കൊടുക്കണം എന്ന ആ തിരക്കിട്ട സമയത്ത് പോലും പേനയുടെ തുമ്പിൽ നിന്ന് അടർന്നു വീണത് ഏറ്റവും മനോഹരമായ വരികൾ തന്നെയായിരുന്നു. കെ എസ് ചിത്രയും ഉണ്ണിമേനോനും ചേർന്ന് പാടിയ, ഷിബു ചക്രവർത്തി വരികൾ എഴുതിയ ഈ പാട്ടിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. പൂങ്കാറ്റേ പോയി ചൊല്ലാവും. ശ്യാമ എന്ന ചിത്രത്തിന് വേണ്ടി ചെയ്ത ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഷിബു ചക്രവർത്തി എന്ന ലിറിസിസ്റ്റിനെ ഓർക്കുന്നു ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

മഴ കാത്തു കഴിയുന്ന മനസ്സിന്റെ വേഴാമ്പൽ ഒരുമാരി മുഖിലിനെ പ്രണയിച്ചുപോയി. ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരച്ചിട്ട് തരുമ്പോൾ എത്രത്തോളം സന്തോഷമുണ്ടായിരുന്നു ആ വരികൾക്ക് വേണ്ടി എന്ന ചോദ്യത്തിന് ഷിബു ചക്രവർത്തി ഇങ്ങനെയാണ് പറഞ്ഞത്, അന്ന് സന്തോഷത്തിനേക്കാൾ കൂടുതൽ ആശ്വാസമാണ് ഉണ്ടായത്. ഇത്തരത്തിലൊരു ട്യൂൺ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഏറ്റവും നല്ല വരികൾ എഴുതി കഴിയുമ്പോൾ ഉണ്ടാകുന്നത് സന്തോഷത്തിനേക്കാൾ കൂടുതൽ ആശ്വാസമാണ് എന്ന്. ട്യൂണിനെ വേദനിപ്പിക്കാതെ എഴുതണം എന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം ഫുൾഫില്ല് ചെയ്യുന്ന ആശ്വാസമാണ് ഓരോ മലയാള സിനിമയിലെ പാട്ടുകളും. ചിത്രം എന്ന സിനിമയ്ക്ക് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ, കണ്ണൂർ രാജൻ കമ്പോസ് ചെയ്ത ഈരൻ മേഘം എന്ന പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം.

ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി എന്ന സിനിമയ്ക്ക് വേണ്ടി പാട്ടുകളെല്ലാം കമ്പോസ് ചെയ്ത് ഷിബു ചക്രവർത്തി പോകാനൊരുങ്ങുന്ന സമയത്താണ് എസ് എൻ സ്വാമി പറയണേ ഒരു പാട്ടുകൂടി എഴുതി തരണമെന്ന്. സമയമില്ല, നാളെ ജോലിക്ക് കയറണം, അങ്ങനെ ട്രെയിനിന്റെ സമയം, എല്ലാ കൺഫ്യൂഷൻസിന്റെ ഇടയിൽ നിൽക്കുന്ന സമയത്തു കൂടി അദ്ദേഹം ഒരു പാട്ട് എഴുതാൻ നിർബന്ധിതനാവുകയാണ്. അങ്ങനെ സ്ഥലമൊന്നും കിട്ടിയില്ല, അവിടെ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഡൈനിങ് ഡെസ്കിലിരുന്ന് ഒരു പാട്ട് എഴുതി കൊടുത്തു. ആ പാട്ടാണ് ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള രവീന്ദ്രൻ മാഷ് കമ്പോസ് ചെയ്ത് യേശുദാസ് പാടിയ ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി എന്ന സിനിമയിലെ മഴ പെയ്ത് മാനം തെളിഞ്ഞു. ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ അഹല്യ FM നിങ്ങളുടെ കൂടെ ആർ ജി ഹീര ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ.

ഇത്രയും പൂക്കളുണ്ടായിട്ടും എന്താണ് ചെമ്പരത്തിപ്പൂവിനെ ഉപയോഗിക്കാനുള്ള കാരണം എന്ന ചോദ്യത്തിന് ശരിക്കും ഉത്തരമില്ല എന്നുള്ളതാണ് ഷിബു ചക്രവർത്തിയുടെ ഉത്തരം. അതായത്, ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് എഫേർട്ടാണ്. നമ്മൾ ഒരു പാട്ട് എഴുതുന്നു, ആ പാട്ട് ഭംഗിയായി കമ്പോസ് ചെയ്യുന്നു, അതിൻ്റെ ഓർക്കസ്ട്ര ഭംഗിയായി വരുന്നു, അതിനെ നന്നായിട്ട് വിഷ്വലൈസ് കൂടി ചെയ്തു കഴിയുമ്പോഴാണ് ഒരു പാട്ട് പൂർണ്ണമാവുന്നത്. പക്ഷേ ഷിബു ചക്രവർത്തിയെ സംബന്ധിച്ചിടത്തോളം ശബ്ദമാധുര്യം എന്ന് പറയുന്നതാണ് ഒരു പാട്ടിനെ മനോഹരമാക്കുന്നത് എന്നുകൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഏറ്റവും അർത്ഥവത്തായ വരികൾ ആ പാട്ടിലുണ്ടാകുമ്പോൾ ആ പാട്ട് കൂടുതൽ ആകർഷണമുള്ളതാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്യാം എന്ന സിനിമയ്ക്ക് വേണ്ടി രഘുകുമാർ മ്യൂസിക് ചെയ്ത് കെ എസ് ചിത്ര പാടിയ ചെമ്പരത്തി പൂവേ ചൊല്ല് ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീരാ.

അർജുനൻ മാഷിനെ പോലെയുള്ള ലെജൻഡറി ആയിട്ടുള്ള മ്യൂസീഷ്യൻസിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഷിബു ചക്രവർത്തി എന്ന ലിറിസിസ്റ്റിന് ചെറിയൊരു ഭയം ഉണ്ടായിരുന്നുള്ളിൽ. കാരണം അവർക്ക് കൂടുതലായും കവിതകളിൽ നിന്ന് ട്യൂൺ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ എഴുതി കൊടുത്ത വരികളിൽ നിന്ന് ട്യൂൺ ഉണ്ടാക്കി ശീലമുള്ള ആൾക്കാരാണ്. പക്ഷെ ഷിബു ചക്രവർത്തി നേരെ തിരിച്ചാണ്, തന്ന ട്യൂണിന് ഭംഗിയായി വരി എഴുതുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കർത്തവ്യം. അർജുനൻ മാഷിനോട് പറഞ്ഞു, ട്യൂൺ തന്നോളൂ, ഞാൻ എഴുതാം, എന്നെ വിശ്വസിക്കണം. അങ്ങനെ ട്യൂൺ ഉണ്ടാകുന്നു, എഴുതി കൊടുക്കുന്നു. അങ്ങനെയാണ് ചെല്ലച്ചെറു വീട് തരാം എന്ന പാട്ടുണ്ടാവുന്നത്. ന്യായവിധി എന്ന സിനിമയ്ക്ക് വേണ്ടി അർജുനൻ മാഷ് കമ്പോസ് ചെയ്ത് കെ എസ് ചിത്ര പാടിയ ചെല്ലച്ചെറു വീട് തരാം, പൊന്നു ഞാൻ ഇട്ടുതരാം എന്ന പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജെ ഹീര, സ്റ്റേ ട്യൂൺഡ്.

ഒരു നോർമൽ പാട്ടിന്റെ പാറ്റേണുമായിട്ടല്ല ഔസേ പച്ചൻ ഈ പാട്ടിന്റെ ട്യൂണുമായി ഷിബു ചക്രവർത്തിയെ സമീപിച്ചത്. ഒരു കീർത്തനത്തിന്റെ രൂപത്തിലൊക്കെയുള്ള ഒരു പാട്ട്. ഈ പാട്ട് കേട്ടപ്പോ തന്നെ, ഐ മീൻ ഈ ഒരു ട്യൂൺ കേട്ടപ്പോ തന്നെ ഷിബു ചക്രവർത്തിക്ക് ഇതൊരു ചാലഞ്ച് ആയിട്ട് തോന്നി, ഒരു വെല്ലുവിളി തന്നെ. ഇതിന് ഏറ്റവും ഭംഗിയായ വരികൾ തന്നെ കൊടുക്കണം എന്ന ആഗ്രഹത്തിൽ എങ്ങനെയോ ഒരു ഫ്ലോയിൽ ഒരു വരി വന്നു. ആ വരിയാണ് ഇന്ന് നമ്മൾ പാടുന്ന തീരം തേടുവോളം. യെസ്, എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് വന്ദനം എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോട്.

സൂര്യൻ അസ്തമിക്കുന്നു എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷേ ദൂരെ പകലിന്റെ തിരിമെല്ലെ താഴുമ്പോൾ എന്നെഴുതാൻ അത് ഷിബു ചക്രവർത്തിക്ക് തന്നെ സാധിക്കുള്ളൂ അല്ലെ. എം ജി ശ്രീകുമാർ പാടിയ ചിത്രം എന്ന സിനിമയിലെ പാട്ട്, കണ്ണൂർ രാജൻ കമ്പോസ് ചെയ്ത പാടം പൂത്തകാലം, ഈ പാട്ട് പ്ലേ ചെയ്യാതെ എങ്ങനെയാണ് നമ്മുടെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ അവസാനിക്കുക അല്ലെ. ഈ ഒരു പാട്ടോടുകൂടി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാറുണ്ട്. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

കേട്ട് കൂട്ടുകൂടാം.

അഹല്യ എഫമിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.